0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ രണ്ടു മൂന്ന് തരം ആളുകളുണ്ട് സേവന മേഖലയിൽ. ഒരു തരം ആളുകൾ വലിയ പ്രഭാഷകരാണ്, പറഞ്ഞു പറഞ്ഞ് കരയിപ്പിക്കും. അവരുടെ വാക്കുകളുടെ മനോഹാരിതയും ആത്മാവുമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ സേവന മേഖലയുടെ ഒരു സ്ഥലങ്ങളിലും അവരെ കാണാറില്ല. അവർ കയ്യിൽ നിന്നൊന്നും മുടക്കാറില്ല, എന്നാൽ പ്രയാസപ്പെടുന്നവന്റെ ഒരു പ്രയാസം മറ്റൊരാളിനോട് പറയാറുമില്ല. കാരണം പറഞ്ഞാൽ അയാൾ ചോദിച്ചാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന്. അപ്പൊ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് നഷ്ടപ്പെടില്ലേ? അതിനേക്കാൾ അവർക്കിഷ്ടം ഈ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് വല്ലാതെ പ്രയോഗിച്ച് അതിന്റെ ഒരു ആത്മരതി നിർവൃതി എന്നൊക്കെ പറയാവുന്ന ഒരു വികാരം അനുഭവിക്കാനാണ്. രണ്ടാമതായി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, കയ്യിൽ നിന്നൊന്നും ഇറക്കിയില്ലെങ്കിലും മറ്റു പല കഥകളും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഊണ് കൊടുത്തില്ലെങ്കിലും ഊട്ടുവര കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നാടശൈലി. ആയിക്കോട്ടെ, അതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ശീലത്തിന്റെയും ചിന്തയുടെയും ഭാഗമാണെന്ന് വിശ്വസിക്കാം. എന്നാൽ മൂന്നാമതൊരു വിഭാഗം ആളുകൾ സ്വന്തം ജീവിതവും സാഹചര്യങ്ങളും നോക്കാതെ നേരം വെളുക്കുമ്പോൾ മുതൽ പാതിരാത്രി വരെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ. അവരോട് എനിക്ക് വിനീതമായി പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അവരവരുടെ പരിമിതികളും മറ്റുത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ഒരു ബോധ്യം ഉണ്ടാകുകയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് അയാൾക്കും അയാളുടെ സേവനം ആഗ്രഹിക്കുന്ന മറ്റു മനുഷ്യർക്കും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാതെ ചിന്തിക്കാതെ സ്വയം ഇല്ലാതായി കളയരുത്, സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് സേവനങ്ങൾ ചെയ്യുമ്പോഴും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പാദം മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ബലം ചവിട്ടുന്ന ഭാഗത്തിനുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓർക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് വളരെ ഗുണകരമാണ്, ശുഭകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ജിഎസ്ടി കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ കെ എംബശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. കെഎസ്ഐഡിസി മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന എം എസ് മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ എ നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ എൻ ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
0: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് പി ആർ എസ് നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും ടി സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടിയടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ എ തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ കെ എ തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി എൻ ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാളക്കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും സിബിഎസ്ഇ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
2: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർകോട് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68-ാമത് തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗത മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10-ന് നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ എംഎൽഎ അറിയിച്ചു. എംഎൽഎ നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റെജിൻ ലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻഡ് എം മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ. അവിടെയാകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
8: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG Wing 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AIR, റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ

0: ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
0: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ജോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
0: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ, നിങ്ങളുടെ സ്വന്തം
1: ആർജെ നിധിനുമാണ്.
0: ഓക്കെ, അപ്പോ ഈ ഒരു രാവിലെ ഭയങ്കര മഴയൊക്കെ ഉള്ള ഒരു ദിവസം,
1: മഴയിൽ നനഞ്ഞു കുതിർന്ന ഒരു ഞായറാഴ്ചയോടെ നമുക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഇതേപോലെ ആയിരുന്നു, ഭയങ്കര
0: മഴയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മഴ പെയ്യുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീൽ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങോട്ട് രാവിലെ വന്ന സമയത്ത് കുറേ മഞ്ഞും കാര്യങ്ങളും, ശരിക്കും പറഞ്ഞാൽ ഈ രാവിലെ എണീക്കുന്നത് വല്ലാത്തൊരു ഫീലാണ്. അത് ഞാൻ അറിയുന്നത് ശനിയും ഞായറാഴ്ചയും മാത്രമുള്ള ഒരു കാര്യമാണ്, അല്ലാത്തപ്പോൾ എണീക്കുന്നതൊക്കെ അങ്ങ് 10 മണിയൊക്കെ ആകും. അപ്പോൾ ഈ രാവിലെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തണുപ്പത്ത് മഞ്ഞത്ത് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ തണുപ്പ് കൂട്ടാനായിട്ട് എന്താണ് നമ്മുടെ മഴയും കൂടെ അല്ലേ, ഒരു മഴയുടെ സൗണ്ടും എല്ലാം ആയിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മളുടെ ഈ ഒരു ഇന്നത്തെ ഒരു പുതുപുലരി ഇവിടെ ദേ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റൊക്കെ ചെയ്തു, അതോ ഒരു ശനിയാഴ്ചയാണ്, അത് കുറച്ചും കൂടി നേരത്തെ ഒരു ഞായറാഴ്ചയാണ്, അത് കുറച്ചും കൂടി ഇങ്ങനെ സുഖമായിട്ട് പൊതച്ചു കൂടി കിടന്നുറങ്ങുകയാണോ? അപ്പം എന്തായാലും ഈ ഒരു തണുപ്പ് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു പ്രണയം ആ ഒരു സംഭവം അത് തോന്നാറുണ്ടോ ചേട്ടന്?
1: എന്താണ്
0: തണുപ്പ് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇല്ലാത്ത ഒരു പ്രണയൊക്കെ ചിന്തിച്ച്?
1: എനിക്ക് പ്രണയമില്ലെന്ന്.
0: പ്രണയമുണ്ട്, എല്ലാവരും മനസ്സിൽ പ്രണയമുണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ. പ്രണയമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ലാന്ന് തന്നെ പറയാം. ഒരു പ്രണയം ശരിക്കും പറഞ്ഞാൽ സാങ്കല്പിക ലോകത്ത് പ്രണയമില്ലാത്ത ആൾക്കാർ സാങ്കല്പികമായി വരെ പ്രണയിനിയെ അല്ലെങ്കിൽ പ്രണയിതാവിനെയൊക്കെ ചിന്തിച്ചു പോകും ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത്. ശരിക്കും ആ ഒരു മഴയിൽ ഇങ്ങനെ ആ ഒരു തണുപ്പിൽ ഇങ്ങനെ അല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും അത് തന്നെയാണ്, പ്രണയം. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു പോകാനുണ്ട്.
1: അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക്.
0: അതെ, വാചാലമായി നമുക്ക് സംസാരിക്കാനുണ്ട്. പ്രണയം വളരെയധികം മനോഹരമാണ്, പ്രണയിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നിങ്ങളുടെ പ്രണയ കഥകളെ കുറിച്ച്
1: നമുക്ക് ആദ്യ പ്രണയമായിരിക്കും എപ്പോഴും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നത്. ഇനി വേറെ കുറെ പ്രണയങ്ങൾ നമുക്ക് ഇനി വന്നിട്ടുണ്ടെങ്കിൽ പോലും ആദ്യ പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളൊന്ന് സ്റ്റക്കാവും,
0: ഇമോഷണലി ഭയങ്കര സ്റ്റക്കാകും.
1: ഇമോഷണലി അല്ല, നമ്മളത് ആ പ്രണയം എങ്ങനെ ഇരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മള്
0: ഇമോഷണലി. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വ്യക്തി നമ്മുടെ ഉള്ളിലേക്ക് മറ്റൊരാളെ നമ്മളെ കൊണ്ടുവരുന്നു, എത്ര പറഞ്ഞാലും ആ ഒരു ആദ്യമായി കൊണ്ടുവന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇമോഷണലി എല്ലാവരും ഭയങ്കര, ചിലപ്പോൾ ഭയങ്കരമായിട്ട് വീക്ക് ആവുന്നവരുണ്ടായിരിക്കും. അതൊക്കെ ഡിപ്പെൻഡ് ഓൺ ആ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിരിക്കും. അല്ലാതെ ആ ഒരു ആദ്യ പ്രണയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇനി രണ്ടാമത് എത്ര പേര് വന്നിട്ടുണ്ടെങ്കിലും ശരി, ചെറുതായിട്ടൊരു സ്റ്റക്ക് അവിടെ കാണുമായിരിക്കും അല്ലേ.
1: അതെ അതെ,
0: അതിനെ നമുക്ക് ഇനി വേണമെങ്കിൽ വാദിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ പ്രണയം അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുണ്ടാവുന്ന പ്രണയിക്കുന്ന ആളുകൾക്ക് അതിമനോഹരമായി പ്രണയിച്ചാൽ മേ ബി ഒന്നാമത്തെ പ്രണയം അവിടെ നമ്മൾ മറക്കാനും പറ്റും അല്ലേ.
1: അങ്ങനെ മറക്കാൻ പറ്റും എനിക്ക്.
0: ഇവിടെ കണ്ണീരൊക്കെ പൊഴിഞ്ഞ് വീഴാൻ തോന്നുന്നു. ഇന്ന് ഓണയർ മൊത്തം കണ്ണീർ പുഴയാകാൻ തോന്നുന്നു. ശരിയാണ്, വചനമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു ടോപ്പിക്ക്. അപ്പോ ശരിയാണ്, ആദ്യ പ്രണയത്തെ കുറിച്ച് ആലോചിക്കാം. അതല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്രണയം രണ്ടാമത് പറയാം അല്ലേ. നഷ്ടപ്രണയം അല്ലെങ്കിൽ തിരിച്ചു കിട്ടാത്ത സ്നേഹം,
1: മനസ്സിന്റെ വിങ്ങലാണ്. ഒരു വ്യക്തിയെ അല്ലല്ലോ നമുക്ക്, ഒരു വ്യക്തിയെ മാത്രം പ്രണയിക്കുന്നതല്ലോ ഞാൻ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് മഴയെ പ്രണയിക്കാം.
0: ഞാനിവിടെ വ്യക്തികളെ പ്രണയിക്കുന്ന
1: കാര്യമാണ് പറഞ്ഞത്.
0: പ്രണയിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനേം പ്രണയിക്കാമല്ലോ. എത്രയോ ആളുകളുണ്ട് എന്താണ് നമ്മുടെ ചെടികളൊക്കെ പ്രണയിക്കുന്ന
1: ആൾക്കാർ പ്രണയിക്കുന്നവരുണ്ട്,
0: ഇഷ്ടമല്ലോ. ഓഫ് കോഴ്സ് തേയിരിക്കുന്നു. മനുഷ്യനേക്കാൾ കൂടുതൽ ചില സമയങ്ങളിൽ ഞാൻ വളർത്തു മൃഗങ്ങളെയാണ് സ്നേഹിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തിനോടും പ്രണയം തോന്നാം, വണ്ടിയോട് പ്രണയം ഉള്ളവരുണ്ടായിരിക്കും. അങ്ങനെ അങ്ങനെ പലതിനോടും പ്രണയം ഉണ്ടായിരിക്കും. ഞാനിവിടെ പറയുന്നത് ഒരു ഹ്യൂമനും മറ്റൊരു ഹ്യൂമനോടുണ്ടാവുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ആ ഒരു ഫീലിംഗ്, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നഷ്ടപ്രണയം ഉണ്ടായിരിക്കും, പിന്നെ തിരിച്ചു കിട്ടാത്ത പ്രണയം ഉണ്ടായിരിക്കും ഒരുപാട്, പിന്നെ എന്താണ് വൺ സൈഡ് ലവ്, അതൊരു ഭയങ്കര ഫെയിലുള്ള ഒരു കാര്യമാണ്. ഡൗൺ വൺ സൈഡ് ലവ് എന്ന് പറയുന്നില്ല, പുറകെ നടന്ന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോട് നമ്മൾ പറയണം പറയണം എന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ലവ് സെറ്റ് ആവുന്നതിനെക്കാട്ടി നല്ലത് വൺ സൈഡ് പ്രണയിക്കുന്ന ആ ഒരു ഫീൽ അറിയണം അല്ലേ. നമ്മൾ ആ ഒരു
1: ഫീൽ അറിഞ്ഞിട്ടില്ല.
0: ഇല്ല ഇല്ല, പ്രണയം തോന്നുമ്പോ ഓടിപ്പോയി പറയും, അങ്ങനെയാണ്.
1: എന്താ തോന്നുന്നത് പോയി പറയണം,
0: അങ്ങനെയാണ് മനസ്സ് വെച്ചോണ്ടിരിക്കത്തില്ല. പക്ഷേ നമ്മൾ
1: നോയാണെങ്കിൽ അതൊരു
0: പക്ഷെ അല്ലെങ്കിൽ തന്നെ അവരറിയാതെ അവരിങ്ങനെ കാണുക, അല്ലെങ്കിൽ അവരിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ഉള്ളി വെച്ചുകൊണ്ട് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ കണ്ണുകളിൽ ഇങ്ങനെ നോക്കുക, ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ കയ്യിലൊന്ന് തൊടുക, അതൊക്കെ ഉണ്ടാകുന്നൊരു ഫീലല്ലോ അല്ലേ, ഭയങ്കര ഒരു ഫീലല്ലേ. ഇപ്പോൾ പലപ്പോഴും സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്രണയം ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് ആ പുള്ളി ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല്, നമ്മൾ പറയുന്നത് വൺ സൈഡ് ലവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. വൺ സൈഡ് ലവ് സമയത്ത് ആ ഒരു വ്യക്തി ഇങ്ങനെ ക്രഷ്, ഇപ്പൊ നമ്മളതിനെ ക്രഷ് എന്നൊക്കെ പറയും അല്ലേ.
1: പക്ഷേ എനിക്ക് ഈ ഇടയ്ക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്, പക്ഷെ അത് എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരു പ്രണയം ഉണ്ടെങ്കിൽ പോലും വേറൊരാളോട് നമുക്ക് ക്രഷ് തോന്നാന്ന്.
0: അങ്ങനെയുണ്ടോ?
1: അങ്ങനെയുണ്ട്. എന്റെ അടുത്ത് തന്നൊരാള്,
0: അതിനേടോ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കേസാണ്. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരാളോട് മാത്രമേ ക്രഷും പ്രണയവും ഒക്കെ തോന്നാവുന്നതാണ് എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഒരാളുണ്ടെങ്കിൽ ആ ഒരു ആളായിരിക്കണം നമ്മുടെ വേൾഡ്, അല്ലാണ്ട്
1: നടന്മാരോടൊക്കെ നമുക്ക് ക്രഷ് ചിലർക്ക് തോന്നുന്നു പറയാം,
0: അതിൽ തെറ്റില്ല, അതൊക്കെ
1: ഓരോരുത്തരുടെ.
0: എന്നെ സംബന്ധിച്ച് ഞാൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ എന്റെ സിനിമാ നടനും എല്ലാവരും ആ ഒരു വ്യക്തിയാകും. അപ്പൊ പിന്നെ എനിക്ക് മറ്റാരോടും ക്രഷ്, അയ്യോ എന്റെ കാര്യമല്ല കേട്ടോ, എന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു ഒന്ന് ഇപ്പൊ ക്രഷ് തോന്നുന്നത്. അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ഓൺ ഓരോരുത്തരുടെ കാര്യങ്ങളാണ്, തോന്നിക്കൂടാന്നില്ല അല്ലേ.
1: മെച്ചൂർഡ് ആയിട്ടുള്ള പ്രണയം ഉണ്ടല്ലോ, അതായത് ഇച്ചിരി പരസ്പരം മനസ്സിലാക്കുന്ന, അത് വിട്ടുകൊടുക്കുന്നല്ലോ പ്രണയം ആണോ?
0: ഒരിക്കലും അല്ല. എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും നമ്മൾ അവിടത്തെ ഒഴിവാക്കാതെ ചേർത്ത് നിർത്തുക എന്നതാണ് റിയൽ ലവ് എന്ന് പറയുന്നത്.
1: മനസ്സിലാക്കണം അല്ലേ,
0: ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കി അല്ലേ. ഇങ്ങനെ ഒരിക്കലും വിട്ടുകൊടുക്കുന്നത് പ്രണയാന്ന് പറയാൻ പറ്റുമോ? ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനെ പറയാൻ തോന്നുന്നു അല്ലേ. അതെല്ലാം എല്ലാം സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളുടെ സമ്മർദ്ദം മൂലമായിരിക്കും പലപ്പോഴും പ്രണയങ്ങൾ. എല്ലായ്പ്പോഴും അല്ല, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ആളുകൾ തമ്മിൽ പിരിയണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ മാതാപിതാക്കളുടെ ഒരു സമ്മർദ്ദം മൂലമായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വല്ലാത്തൊരു കുഴപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇത്രയും നാൾ വളർത്തി വലുതാക്കി അച്ഛനമ്മമാരൊരു സൈഡിൽ, നമുക്ക് ജീവനതുല്യം സ്നേഹിക്കുന്ന മറ്റൊരാൾ അപ്പുറത്തെ സൈഡിൽ, അപ്പോൾ നമുക്ക് രണ്ടു കൂട്ടരെയും വേദനിപ്പിക്കാൻ കഴിയില്ലല്ലോ. അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് അവരെയും അവർക്ക് വേണ്ടിയിട്ട് ഇവരെയും നമുക്ക് വേദനിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്ന സമയത്ത് പിന്നെ അപ്പം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പറ്റുന്ന ഒരു കാര്യമായിരിക്കും അത് അല്ലേ.
1: ഇപ്പോൾ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് എങ്ങനെ മനസ്സിലാക്കും അതിനെക്കുറിച്ച് അറിയാമോ?
0: ശരിക്കും പറഞ്ഞാൽ ഒരാൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകും അവിടെ.
1: അത് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലേ. നമ്മളെക്കായി മുതിർന്ന ഒരു വ്യക്തിയോട് നമുക്ക് ഒരു റെസ്പെക്ട് തോന്നാം.
0: മീൻസ് അവിടെ പ്രണയത്തിന് തോന്നുന്ന റെസ്പെക്റ്റും അല്ലാതെ തോന്നുന്ന റെസ്പെക്റ്റും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. കാര്യം അല്ലാതെ നമുക്കിപ്പോൾ ചേട്ടനെ എനിക്ക് റെസ്പെക്ട് ചെയ്യാം, ചേട്ടനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചേട്ടൻ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തലയൊക്കെ കുലിക്കുക, അല്ലെങ്കിൽ ചേട്ടനെ കുറച്ച് അമിതമായി, അങ്ങനെയല്ല, അങ്ങനെ ഒട്ടും കലയാക്കിയല്ല. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒപ്പീനിയനെല്ലാം അല്ലെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാം, പിന്നെ അങ്ങനെയൊക്കെ നിൽക്കാം. പക്ഷേ ഒരു പ്രണയിക്കുന്ന വ്യക്തികൾ തമ്മിലാകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ അവിടെ ഡീപ്പായിട്ടൊരു കണക്ഷൻ വരും. ഹൃദയത്തിന് ഹൃദയങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകാറുണ്ട്. ആ ഒരു
1: ഹൃദയമാൻ്റെ കണക്ഷൻ
0: ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ മെഴുകുകയാണെങ്കിൽ അതറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് മലയാളത്തെ പറയാം. രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ വരും. അവിടെ ഉണ്ടാവുന്ന ഒരു എന്താണ് റെസ്പെക്റ്റും ഇപ്പുറത്ത് ഒരു മറ്റൊരു സാധാ രണ്ട് പേഴ്സൺസ് തമ്മിലുണ്ടാകുന്ന ഒരു റെസ്പെക്റ്റ് എത്ര പറഞ്ഞാലും ഒരു വ്യത്യാസമായിരിക്കും. അങ്ങനെ റെസ്പെക്റ്റ് ഒരു കാര്യം തന്നെയാണ്. പിന്നീട് തോന്നുന്നത് എന്താണ്, പ്രണയിക്കുന്ന ഐ കോണ്ടാക്ട് ഉണ്ടാവും, അതിനെ പറയാം അല്ലേ. ശരിക്കും പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞാലും നമ്മളൊരാളെ പ്രണയിക്കുന്ന ഒരു വ്യക്തികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് നമുക്ക് ഒട്ടും വിട്ടുകളയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്.
1: പ്രണയിക്കുന്നവർക്ക് മാത്രമല്ല, നമ്മളിപ്പോ എവിടെ പോയി സംസാരിക്കാൻ പോയാലും ഒരു കോൺഫിഡൻസ് നിലനിർത്തുന്ന ഒരു സാധനം.
0: കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് കോൺഫിഡൻസിന്റെ ഒരു ഭാഗമാണ്. അതവിടെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മുഖത്തോട് നോക്കി സംസാരിക്കുന്നില്ലെന്നല്ല, ഇപ്പൊ ഞാൻ ദേ ചേട്ടന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രണയിക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ണിൽ നോക്കി സംസാരിച്ചാൽ ഉണ്ടാകുന്നൊരു ഫീല്, മനസ്സിൽ കുളിർമഴ പെയ്യുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നമുക്ക് ആ ഉണ്ടാകുന്നൊരു ഫീലും. ഇപ്പൊ സദാസമയം ഞാൻ ചേട്ടന്റെ കണ്ണിൽ നോക്കിയാലല്ലോ സംസാരിക്കുക. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ പ്രണയത്തോടെ നോക്കുന്നതും സാധാ നോക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എത്ര പറഞ്ഞാലും ആ ഒരു ഐ കോണ്ടാക്ട് ആണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ തോന്നും ആ ഒരു വ്യക്തി അടുത്ത്. നമ്മൾ എത്ര
1: അവിടെ
0: എന്തും പറയാലോ ആകും ചിലപ്പോ, എന്താണ് പല കാര്യങ്ങളും നമുക്ക് പറയാൻ കാണുമായിരിക്കല്ലേ, കാണുമായിരിക്കും. ഇതിപ്പോ കേൾക്കുമ്പോ എനിക്ക് പ്രണയമുണ്ടെന്നാണ് തോന്നുന്നത്, ചിലപ്പോ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ഒരുപാട് നേരം അവരുടെ അടുത്ത് സംസാരിക്കാൻ തോന്നുമായിരിക്കും. രാപകലോളം നമ്മൾ സംസാരിച്ചാലും ആ ഒരു കുറച്ചു നേരം നമുക്ക് അവരുടെ അടുത്ത് വിട്ടു നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു മനസ്സിനൊരു വിങ്ങനെ തോന്നുമായിരിക്കും ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ അതാണ്, നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. എത്ര നേരം അയാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താലും സംസാരിച്ചാലും ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും മടുക്കുന്ന ഒരു സംഭവം വരത്തില്ല.
1: പ്രണയിക്കാൻ ശരിക്കും പ്രായം ആവശ്യമുണ്ടോ?
0: ഒരിക്കലും ആവശ്യമില്ല,
1: ഒരിക്കലും
0: അങ്ങനത്തെ. ഓ, അങ്ങനെ കുഞ്ഞു കുട്ടികൾ പ്രണയിക്കുന്ന അത് അതിനെ പ്രണയം എന്നൊക്കെ പറയാൻ പറ്റുമോ? അവർക്കൊരു ഇൻഫാക്ടേഷൻസ് ഒക്കെ പറയാം. ഒരു പ്രണയിക്കാനും ഒരു ഏജ്, ആ സ്കൂൾ കാലഘട്ടമൊക്കെ ആകുമ്പോ പ്രണയിക്കായിരിക്കും.
1: പക്ഷെ പ്രണയിക്കാൻ പറ്റുമോ?
0: ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുമല്ലോ, എത്രയോ പേര് സ്കൂൾ കാലഘട്ടത്തിൽ പ്രണയിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് കുഞ്ഞു കുട്ടികൾ വരെ അംഗനവാടി പോകുന്ന കുട്ടികളുടെ വരെ അവര് ഇഷ്ടമാണെന്ന് പറയാറുണ്ടല്ലോ. അതിനെ പ്രണയം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതാ പറഞ്ഞത്, അതിന് പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പ്രണയം മീൻസ് ഒരു ഒരു ഏജ് എത്തിക്കഴിയുമ്പോ, ടീനേജ് പരുവം മുതലാണ് പ്രണയം ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ട് വരുന്നത്, നമ്മുടെ ഒരു ഹോർമോൺ ചേഞ്ചസ് മൂലം. അപ്പോൾ ഉണ്ടാവുന്ന പ്രണയം അല്ലാതെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ഇൻഫാക്ടേഷനും അല്ലെങ്കിൽ ഒക്കെ വളരെയധികം വ്യത്യാസമുള്ളൊരു കാര്യമാണ്. കുഞ്ഞുകുട്ടികളും പറയാറുണ്ട്, എനിക്കിപ്പോ ഞങ്ങളുടെ എനിക്കറിയാൻ ഇത്രയോ കുഞ്ഞുകുട്ടികൾ പറയാറുണ്ട്, അംഗനവാടി പോകുമ്പോ നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ, അവരാന്ന് പറയാറുണ്ട്. അവർക്ക് അത് ചുമ്മാ തോന്നുന്ന, ചുമ്മാ വെറുതെ പറയുന്ന ഒരു കാര്യമാണ്. അവർക്ക് അത് പ്രണയോ, ഇത് എന്തൊന്ന് സംഭവം. അവർക്കൊരു ബിസ്ക്കറ്റ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരു മുട്ടായി കൊടുക്കുമ്പോ ആയിരിക്കും, അല്ലെങ്കിൽ അതിപ്പോ ഇവരോട് തോന്നി അപ്പുറത്തോട്ടും, അത് പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു ടീനേജ് പരുവാവുന്ന സമയത്ത് നമുക്കൊരു ഹോർമോൺ, എന്താണ് ഇത് വരുന്ന സമയത്താണ്, ഹോർമോൺ ഇംബാലൻസ് അല്ല, ഹോർമോൺ ചേഞ്ചസ് വരുന്ന സമയത്താണ്. അപ്പോഴല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സ്ത്രീയും പുരുഷനും ഒക്കെ ആയി തുടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് ശരിക്കും മുതൽ, അപ്പം മുതലാണ്
1: പ്രണയം.
0: ആ ഒരു ഏജ് മുതലുള്ളതിനെയാണ് ഞാൻ പ്രണയം എന്ന് വിചാരിക്കുന്നത്. അവിടം മുതലും നമുക്ക് പിന്നെ ഏത് നേരവും പ്രണയിക്കാം. അതിനെയാണ് ഞാൻ പറഞ്ഞത് പ്രണയത്തിന് ഒരു ഏജ് ഇല്ല എന്നുള്ളത്. എത്രയോ പേരുണ്ട്, ഇന്നാളിൽ ഒരു ദിവസം ഞാൻ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ നാള്, എനിക്ക് തോന്നുന്നു എന്തോ മഴവിൽ മനോരമയിൽ എന്തോ വന്നിട്ടുള്ള പുള്ളിയെന്ന് തോന്നുന്നു, എന്തോ 40 വർഷം കണ്ട് പ്രണയിച്ചിട്ട് അതിനുശേഷമാണ് അവർ കല്യാണം കഴിക്കുന്നത്. കാര്യം എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ റിലേഷനില്. പക്ഷെ എല്ലാവരും വീട്ടുകാരൊക്കെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവർ പിന്നീടാണ് ആ ഒരു പ്രണയം ഒരിക്കലും അവരുടെ നേടാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞ് അവർ വിട്ടില്ല. അവർ കാത്തിരുന്നു, കിട്ടുന്നിടം വരെ കാത്തിരുന്നു. അവരങ്ങനെ ആ ഒരു വ്യക്തിയായിട്ട് തന്നെ എന്താണ് വിവാഹം കഴിച്ചു. അപ്പം എപ്പോഴും നമുക്ക് പ്രണയിക്കാം ശരിക്കും പറഞ്ഞാൽ, അല്ലേ? എത്രയോ ആളുകളുണ്ടായിരിക്കും വിവാഹമൊക്കെ കഴിക്കാതെ, അന്നൊന്നും അതിനുള്ള സിറ്റുവേഷനൊക്കെ ഇല്ലാതെ കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരിടം കിട്ടി പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ പ്രണയം ഉണ്ടാകാം, അല്ലേ? അപ്പൊ അങ്ങനെ പ്രണയിച്ചു പോകാം.
1: സിനിമയിലെ പ്രണയവും റിയൽ ലൈഫിലെ പ്രണയവും തമ്മിൽ എങ്ങനെയുണ്ട്? അത് എങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? സിനിമയിലെ പ്രണയം വെച്ച്
0: നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയാകും ശരിക്കും പറഞ്ഞാല്.
1: എനിക്ക് എനിക്ക് ഈ പ്രണയത്തെ കുറിച്ച് വലിയ ഇതില്ല, അതാണ് അനുഭവം ഉള്ള ഒരാൾ പറഞ്ഞു.
0: ഇപ്പൊ കേൾക്കുന്നവരായിരിക്കും ഞാനിത് പ്രണയിച്ചെടുക്കാം. പ്രണയത്തെ കുറിച്ച് വാചാലമായി
1: സംസാരിക്കുക, പ്രണയത്തെ കുറിച്ച് ടോപ്പിക് ഒക്കെ എടുക്കുന്നവര്.
0: അതെ, അതാണ് ഞാൻ വാചാലമായി സംസാരിക്കുന്നത്. എന്റെ പരിപാടി തന്നെ നമ്മുടെ ഇസേ തിയേറ്ററിൽ ഞാൻ പ്രണയം ഇങ്ങനെ തൂകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രണയത്തിന്റെ ഏത് തട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പൊ
1: ഞാൻ എക്സ്പീരിയൻസ് ഉണ്ട്,
0: അടങ്ങിയിരിക്കാൻ കൊണ്ട്. ഓക്കെ, അങ്ങനെയല്ല. നമ്മൾ ശരിക്കും പറഞ്ഞ സിനിമയുടെ പ്രണയവും നമ്മുടെ റിയൽ ലൈഫിലെ പ്രണയവും തമ്മില് ചിലർക്ക് സെറ്റാകും, ചിലർക്ക് സെറ്റ് ആകാതെ, അങ്ങനെയൊക്കെ പറയല്ലേ, അല്ലേ? നമ്മുടെ എത്ര എത്ര പേർക്കുണ്ട് ശരിക്കും പറഞ്ഞാല് കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച് എത്ര പേരുണ്ട് ഇപ്പോഴും അതേപടി പ്രണയിച്ച് പോകുന്നവർ. ആ ഒരു നേടിക്കഴിയുമ്പോൾ നമുക്ക് എന്തും കൈ കിട്ടിക്കഴിയുമ്പോൾ അതിന് മഹാത്മ്യനിഷ്ടാവും. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പൂ നിന്നു, ചേട്ടൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടു. ചേട്ടൻ അതിന് എന്താണ് കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടമായി, ചേട്ടൻ അത് പറിക്കണമെന്ന്. നമ്മളെല്ലാവരും അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞ ഒരു പെൺകുട്ടികളെ, ഞങ്ങളെ പെൺകുട്ടികളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ റോഡിലൂടെ ഒരു നല്ല പൂ നിൽക്കുന്നുണ്ടായി, ഞാൻ പിച്ചും കേട്ടോ, കാര്യം എനിക്കിപ്പോൾ പിച്ചാൻ തോന്നും. പിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം അത് ഞാൻ കൈ വെച്ച് ഇരിക്കാറുണ്ട്, കുറേ നേരം കഴിഞ്ഞാൽ. അതും കൊണ്ട് നടക്കാറില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ, അത് കിട്ടുന്നിടം വരെ ഉള്ളൊരു ഇതേ ഉള്ളൂ. നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും കാണിക്കും അവിടെ ശരിക്കും പറഞ്ഞാൽ. അതായത് റോസാപ്പൂ അവിടെ നിൽക്കട്ടെ, താമരപ്പൂവിൻ്റെ കേസ് എടുക്കുക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു എത്തിപ്പിച്ച് എത്തിക്കുത്തി ഒരു താമരപ്പൂ ഒരു ഓട്ടോക്കാരൻ ചേട്ടനാണ് ഒരു വൈഫിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ആ താമരപ്പൂ നീ കണ്ടു മോഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഇട്ട് ആ ഒരു പാട്ടിൻ്റെ അങ്ങനെയൊക്കെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു താമരപ്പൂ അവിടെ ഇങ്ങനെ ചേറി നിൽക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി പിച്ചാൻ ഭയങ്കര പാടാണ്, അവിടെ ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ട്. പക്ഷെ നമ്മളത് പിച്ചും, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ആ ഇഷ്ടമുള്ള ഒരാൾ പറയുകയാണ് ആ ഒരു പൂ വേണമെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് റിസ്ക്കും എടുത്തിട്ട് അവിടെ ഒന്നില്ലെങ്കിലും ഏതെങ്കിലും മരത്തിൻ്റെ സൈഡിൽ പിടിച്ച് നിന്നിട്ട് അതിൽ എത്തിക്കുത്തിയെങ്കിലും പറിച്ച് നമ്മൾ കൊടുക്കും. പക്ഷേ അത് കിട്ടിക്കഴിയുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ പിന്നീട് ആ ഒരു അത്രയും വാല്യൂ ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തു പോകുന്നവരുണ്ട്, അങ്ങനെ കൊടുത്തു പോകുന്നവർ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ വളരെയധികം ഭാഗ്യമുള്ളവരാണ്. അങ്ങനെ കിട്ടുന്നവർക്കും വളരെയധികം ഭാഗ്യമുള്ളവരാന്ന് പറയാം. അതല്ലാതെ ആദ്യത്തെ ഒരു ഇൻഫാക്ടേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു പൂവിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ പൂ കൈവച്ച് നമ്മളിങ്ങനെ കിട്ടിയ സമയത്ത് ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നിടം വരെ അതിനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയാൽ മതി, അത് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയും. കിട്ടിക്കഴിയുമ്പോഴും കുറച്ച് നാൾ ആഹാ ഓഹോ എന്നൊക്കെ പറയും. ചിലപ്പോൾ അത് ചിലവർ ബുക്കിനകത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നവരുണ്ടായിരിക്കും അതിൻ്റെ ഇതളകൾ പറിച്ച് നല്ല ബ്യൂട്ടിഫുള്ളാക്കി. ചിലവരുണ്ടായിരിക്കും ഇത് കൈ വെച്ചതിനെ കുറച്ച് നേരം കഴിയുമ്പോൾ അതിനെ അലത്ത് കളയുന്നവരുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ഭംഗി നഷ്ടമായി അല്ലെങ്കിൽ കയ്യിൽ വേറെന്തെങ്കിലും പിടിക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു പൂവിനെ നമ്മൾ തറയിൽ ഉപേക്ഷിക്കുന്നവരും ഉണ്ടായിരിക്കും. ഇതിനെല്ലാം ഞാൻ പ്രണയമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആ ഒരു ഇതളുകളെ ബുക്കിൻ്റെ ഇടയിൽ സൂക്ഷിച്ച് വെക്കുന്നവരായിരിക്കും ആ ഒരു പ്രണയത്തെ ഉടനീളം ശരിക്കും പറഞ്ഞാൽ അതാണ് പ്രണയം. ഒരിക്കലും നമ്മൾ വിട്ടിട്ട് പോകാതെ, എന്തെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് വിട്ടിട്ട് പോകാതെ നമ്മൾ അതിനെ സൂക്ഷിച്ച് വെക്കുന്നു എന്നും. അത് കരിഞ്ഞിട്ടുണ്ടാകാം അല്ലേ, ആ ഒരു റോസ് കളറായിട്ട് തന്നെ എന്തായാലും ഇരിക്കത്തില്ല. ഉറപ്പായിട്ടും കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷമുള്ള പ്രണയം തമ്മിൽ നല്ല വ്യത്യാസം വരും. നമുക്കവിടെ പ്രാരാബ്ധം, കടം, ബാധ്യത അങ്ങനെയൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും കൊഞ്ചലോ അല്ലെങ്കിൽ പഴയ പോലെ സ്നേഹിക്കാനൊന്നും പഴയതിൻ്റെ അത്രയും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അതൊരു റിയലായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഈ പറയുന്നതിൻ്റെ നിറം മങ്ങിയാലും അതിനെ അതേപടി സൂക്ഷിച്ചു വയ്ക്കുന്നു, അതാണ് ബുക്കിൽ വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞത്. ചിലവരെന്താണ് അതിനെ വേണ്ട, അല്ലെങ്കിൽ ഇതെന്താണ് കുറച്ചാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഭംഗി നഷ്ടമായി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർക്ക് ഒരു ഭംഗി നഷ്ടമായി, അല്ലെങ്കിൽ ആ പാർട്ണർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ ഒരു പ്രശ്നത്തെ നമ്മൾ പറഞ്ഞ് തീർക്കാതെ അതിപ്പോൾ എനിക്കിതൊരു ശല്യമാണെന്ന് പറഞ്ഞ് അതിനെ ഇതെന്ത് എങ്ങനെയും ഒഴിവാക്കിയാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്, കയ്യിൽ പിടിക്കാൻ മറ്റെന്തെങ്കിലും കിട്ടുന്ന സമയത്ത് ഈ ഒരു സാധനം കൈ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുമ്പോൾ നമുക്കതിന് വേണമെങ്കിൽ ഉപേക്ഷിക്കാം അല്ലേ, വേണമെങ്കിൽ ഉപേക്ഷിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ ഉപേക്ഷിക്കുന്നവർ ആ റിയൽ ലവ് എന്നൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ, എന്തിനോട് ഉപമിക്കാം പ്രണയത്തിന്? ഒരു പൂമ്പാറ്റയോട് വേണമെങ്കിൽ ഉപമിക്കാം, എന്താണ് പൂവിനോട് ഉപമിക്കാം. ഇല്ല ഞാനിപ്പോൾ ഇവിടൊരു കഥ കേൾക്കും, ഉപമയിലൂടെ പോകും. നമുക്ക് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ് ഒരുപാട് പോകുന്നു, നമുക്കിനി കുറച്ച് പാട്ടുകളൊക്കെ കേട്ടാലും.
1: അതെ, ഒരുപാട് സംസാരിക്കും, എനിക്ക് തൊണ്ട വയ്യ, അതാണ് ഞാൻ സംസാരിക്കാൻ ഇങ്ങനെ ഐശ്വര്യ കൂടി സംസാരിപ്പിക്കുന്നത്.
0: തൊണ്ട വയ്യ, പനിയാണ് ഗൈസ്.
1: അതെ,
0: അപ്പോ സാരമില്ല,
1: അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തു
0: വരാം നമുക്ക്.
1: അതെ,
0: നമുക്ക് കുറച്ച് പാട്ടുകളുടെ കടന്നു പോയാലോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജി നിതിനും ആർ ജി ഐശ്വര്യയാണ് കേട്ടോ. പൊതുവെ നമ്മൾ ഈ ഒരു അതിമനോഹരമായ രാവിലെ പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെ
1: സംസാരിച്ചുകൊണ്ടേയിരിക്കും.
0: അതെ, പ്രണയ പാട്ടുകളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രണയ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും ഒന്ന് പ്രണയിച്ചു പോകും ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രണയമുള്ളവർ തന്നെ പ്രണയിനെ അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് പോകുന്ന ഒരു പാട്ട് തന്നെയാണ് നമ്മൾ കുറച്ചധികം നേരമായി കേട്ടുകൊണ്ടേയിരുന്നത്.
1: ചില പടമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പ്രണയിക്കാൻ തോന്നും.
0: ചില പടങ്ങളും ഏത് പടം കണ്ടിട്ടാണ് പ്രണയിക്കാൻ തുടങ്ങിയത്? അങ്ങനെ
1: പ്രേമൊക്കെ കണ്ടുകഴിഞ്ഞാല്
0: പ്രണയം ആ മലറിന്റെ പ്രേമാണോ കണ്ടിട്ട് മലറിനെ പ്രേമിച്ചത്?
1: നമുക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പ്രണയത്തിനകത്ത്.
0: പ്രണയം പ്രേമം സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഈ പ്രേമം സിനിമയില് മൂന്ന് പേര് പ്രണയിക്കുന്നുണ്ടല്ലോ ജോർജ്, അതില് ഏത് പ്രണയം കണ്ടപ്പോഴാണ് ചേട്ടനെ കുറച്ചുകൂടെ ഭയങ്കര രസമായിട്ട് തോന്നുന്നത്?
1: എനിക്ക് നഷ്ടപ്രണയത്തോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് കിട്ടുന്നതാണ്
0: സെല്ലിന്റെ പ്രണയം. സെല്ലിന്റെ പ്രണയത്തോടാണ് ശരിക്കും പറഞ്ഞ എനിക്ക് മലറിന്റെ പ്രണയമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്.
1: എനിക്കൊരു സംശയമുണ്ട്, ആ സംശയം തീർക്കാൻ ഐശ്വര്യക്ക് പറ്റുമെന്ന്. അതായത് അതിനകത്ത് ഇതേപോലെ മലർ ഇതേപോലെ പോകുന്നുണ്ട്, ശരിക്കും മലരിന് ഓർമ്മ നഷ്ടപ്പെട്ടയാണോ, എന്താണ് അവിടെ സംഭവിച്ചത് പറയും.
0: എന്റെ ഒരു കാഴ്ചപ്പാടും എനിക്ക് മനസ്സിലായതും അങ്ങനെയാണ്, ആക്സിഡന്റ് ഉണ്ടായപ്പോ പുള്ളിക്കാരിക്ക് ഓർമ്മ നഷ്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവനെ എല്ലാരെയും മറന്നു പോയി.
1: മറ്റേനെ ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്.
0: മറ്റേത്
1: കല്യാണത്തിന് വരുമ്പം ജോർജിന്റെ അടുത്ത് പറയണ്ടായിരുന്നു അവൻ ചോദിക്കുന്നില്ലേ?
0: എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് അവര് വല്ലോ അവക്ക് മെമ്മറി കിട്ടിയ സമയത്ത് ജോർജിനെ ഓർത്തിട്ടുണ്ടാകും. അങ്ങനെ ഇവരുടെ പ്രണയത്തെ കുറിച്ച് ഓർത്ത സമയത്തേക്കും ഇവന്റെ വെഡിങ് ആയി കാണും. അതുകൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, നമുക്കറിയില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാട്. എനിക്ക് അതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യമേ, ഇത് എന്താണ് ഇവിടെ സംഭവം നടക്കുന്നത്. ഇങ്ങനെ ഇപ്പൊ കഥയറിയാതെ ആട്ടം കണ്ടാണെന്ന് ഇപ്പൊ ചോദ്യം വരും, പക്ഷെ അങ്ങനെയല്ല, ചില കാര്യങ്ങളൊക്കെ കഥയറിയാതെ ആട്ടം കാണേണ്ടി വരുന്നു എന്നെ. എനിക്കങ്ങനെയാണ് കേട്ടോ മനസ്സിലായത്, എൻ്റെ ഒരു മനസ്സിലാക്കിയത് അങ്ങനെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രണയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ആ ഒരു
1: മലരിന്റെ പ്രണയം, മലരും ജോർജും.
0: യെസ്, ആ ഒരു പാട്ടും പ്രണയം കുറച്ചുകൂടെ എനിക്ക് രസമായിട്ട് തോന്നിയതാണ്. മറ്റത്തൊക്കെ എനിക്ക് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല എന്തോ. പിന്നെ ഇപ്പം അതുകൂടെ അത് ഇഷ്ടംപോലെ പ്രണയമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രണയ സിനിമകളല്ലയോ പ്രണയിക്കാൻ തോന്നുന്നത് തന്നെ. പിന്നെ കുറെ അധികം എഴുത്തുകളുണ്ട് ശരിക്കും പറഞ്ഞാല്.
1: റാം കേരപ്പാലന്റെ വായിച്ചിട്ടുണ്ടോ?
0: ഞാൻ വായിച്ചിട്ടില്ല.
1: ഇല്ല, അതിനകത്ത് പ്രണയത്തെ കുറിച്ചൊക്കെയാണ് പറയുന്നത്.
0: ആണോ? എന്താ?
1: അതൊരു നഷ്ടപ്രണയമാണ്.
0: എന്താണ് പറയുന്നത്? ഇതില്
1: പറയുന്നില്ല, പോയി ബുക്ക് അങ്ങനെ ബുക്കിനകത്തുള്ളൊന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വായിക്കാൻ മനസ്സിലാക്കണം.
0: അത് ഞാൻ കുറെ അധികം ആൾക്കാർ ഇൻസ്റ്റയില് കുറച്ചധികം ഇതിന്റെയൊക്കെ നോട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലോണ്ട് ഞാൻ ബുക്ക് വായിച്ചില്ല കേട്ടോ. സത്യം,
1: അങ്ങനെ കുറെ പുസ്തകമുണ്ട്.
0: ഒരുപാട് പുസ്തകങ്ങൾ അങ്ങനെ പ്രണയത്തെ കുറിച്ച് കവിതകളായിക്കോട്ടെ അല്ലേ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. എന്താണ് ചേട്ടൻ്റെ സൈലൻസ്?
1: തൊണ്ടവേദന
0: എടുക്കുന്നുണ്ടോ? അല്ലാണ്ട് പ്രണയത്തെ കുറിച്ച് പറഞ്ഞോണ്ടല്ല.
1: അല്ല, പ്രണയത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയല്ലേ, അവിടെയല്ലേ നമ്മൾ ആ ടോപ്പിക് എടുത്ത്.
0: ഇപ്പോ ഇപ്പൊ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പ്രണയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ, പഴയ കാല പ്രണയം ഇപ്പോഴത്തെ കാല പ്രണയം തമ്മിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലേ ശരിക്കും ആയിട്ട്. പണ്ടത്തെ പ്രണയം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പണ്ടത്തെ പ്രണയം ഭയങ്കര പവിത്രമാണ്, ഇപ്പോഴത്തെ പ്രണയം പവിത്രമല്ല എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതിനോട് യോജിക്കാനൊന്നും പറ്റത്തില്ല. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന തേക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെ അറിയുന്നില്ലെന്ന് മാത്രം. ഇപ്പൊ
1: പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവർക്ക് പറ്റുന്ന അത് ചിലപ്പോ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനേ അവർക്ക് ചിലപ്പോ കഴിയത്തുള്ളായിരിക്കും, മനസ്സിലായില്ലേ?
0: പൊതുവെ തേപ്പ് എന്നാണല്ലോ പറയാറ്.
1: ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല തേപ്പ് നിന്ന്, കാരണം അത് സാഹചര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ആ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇപ്പൊ ഇപ്പൊ ഐശ്വര്യക്ക് ഇപ്പൊ നമുക്ക് ഒരു സാഹചര്യം വരികയാണെങ്കിൽ, ഓക്കെ, ഐശ്വര്യയെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർക്ക് വേണ്ടി അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഐശ്വര്യ അങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരും.
0: അതിന് മാത്രമല്ല ഞാൻ തപ്പെന്ന് പറഞ്ഞാൽ, അല്ലാതെ വേറെ എത്രയോ പേര് ഒരു റിലേഷൻ ഉള്ളപ്പോ മറ്റൊരാളുടെ അടുത്ത് പോകുന്നത്
1: ചിലപ്പോ ഈ ഒരാൾക്ക് ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഈ ഒരാളെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും.
0: എത്രയോ പേരുണ്ടായിരിക്കും ഒരാളെ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്ന ആള്. നമ്മളിവിടെ ഡിബേറ്റ് നടത്തുകയാണ് ഗൈസ്.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ നന്ദു.
1: നന്ദു എവിടുന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ കല്ലടയിൽ വിളിക്കുകയാണ്.
1: കല്ലടയിൽ നിന്ന് നന്ദു, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയോ? പ്രണയമാണ് നമ്മുടെ ടോപ്പിക്.
0: പ്രണയം ഉണ്ടായിട്ടുണ്ടോ?
2: ഓ,
0: ഏഴ് വർഷമായോ? ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കാണ്? അതോ വിവാഹമായോ? അങ്ങനെയാണോ?
1: വിവാഹത്തിലേക്ക്
0: പ്രണയിച്ചോണ്ടിരിക്കാണ്. ഓക്കെ, 7 വർഷം കേക്കുമ്പോ തന്നെ ഭയങ്കര ഒരു ഇതല്ലേ. ആ ഒരു പ്രണയത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കല്ലോ അല്ലേ. ഒരുപാട് പുറകെ നടന്ന് വളച്ച് പ്രണയിച്ച ആളാണോ അതോ?
1: നടന്നെടുത്തില്ല. ആദ്യമേ ആരാ? ഒരാഴ്ച.
0: ഒരാഴ്ചയിലുള്ളിൽ സെറ്റ് ആയോ? എടാ വീര, സെറ്റ് ആക്കി എടുത്താ.
1: അപ്പൊ ആദ്യമേ ആരാ പ്രപ്പോസ് ചെയ്തത്? നന്ദു ആണോ അതോ? ആണോ? ആണല്ലേ. എന്താ പോയി പറഞ്ഞത്?
0: അതാ നമ്മുടെ ശ്രോതാക്കൾ
1: കിട്ടും. എനിക്കും അറിയാൻ താല്പര്യമുണ്ട്, ട്രൈ ചെയ്യാന. പറയൂ, എന്താണ് പോയി നന്ദു പ്രപ്പോസ് ചെയ്തത്? എങ്ങനാണ്?
0: ഞാൻ ട്രൈ ചെയ്തടാ, ട്രൈ ആ ട്രൈയിൽ അവള് വീട്. അങ്ങനെയാണ്? അത് പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയാണ്? അതോ അത് ഒരു പാട്ട് പാടിയോ മറ്റേ അതിനകത്തെ പോലെ?
1: ട്രൈ ഉണ്ട് വീണല്ലേ. ഓ,
0: ഞാൻ ശനി കടുവായ കിടുവ വിളിച്ചല്ലേ, ആ പാട്ടെല്ലാം പാടിയൊന്നില്ല, സിനിമയിൽ പറയുന്നല്ലേ.
1: പാട്ട് പാടിയില്ല, നന്ദു ട്രൈ ചെയ്തു. നന്ദുവിന്റെ ട്രൈയിൽ ആ പെൺകുച്ചി വീണു. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പോട്ടെ. ഇനിയും കുറെ വർഷം പ്രണയിച്ച് കല്യാണമൊക്കെ കഴിച്ച്
0: സുഖമായിട്ട് കുട്ടികളൊക്കെ ആയി, കുടുംബമൊക്കെ ആയി ഒരുപാട് കാലം ജീവിക്കാൻ കഴിയട്ടെ കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട്,
1: പക്ഷേ
0: അതെ, നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് സെറ്റ് ആയതിനെ കുറിച്ചൊക്കെ ചോദിക്കണം, അറിയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ട, ഇല്ലേ? ഉണ്ടോ എന്തെങ്കിലും ചേട്ടൻ അറിയാനുണ്ടോ? നിന്ന് അറിയാനുണ്ടോ?
1: എനിക്കറിയാനില്ല, എനിക്കറിയാനില്ല.
0: എനിക്ക് തോന്നുന്നു നന്ദൊരു നമ്പർ സേവ് ആക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോ വിളി
1: വരും. നമുക്ക് സംസാരിക്കാം കേട്ടോ.
0: ആ ട്രൈ ഒന്ന് പറഞ്ഞു കൊടുക്കണം പാവം. പാവിടെ ട്രൈ ചെയ്തിട്ട് ഇവിടെ ഒന്ന് സെറ്റ് ആകാതിരിക്കാണെന്ന്
2: തോന്നുന്നു.
1: ആണല്ലേ.
2: ഓക്കെ,
1: അപ്പൊ എനിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ശരി, അപ്പൊ വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി നന്ദു. ഓക്കെ ശരി.
0: അപ്പൊ ഗായ്സ്, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഇവിടെ ചേട്ടനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ മറ്റൊരു കോൾ ഇവിടെ ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം അല്ലേ? കട്ടായി പോയോ?
1: കട്ടായി പോയി.
0: അപ്പൊ നമ്മള് പറഞ്ഞോണ്ടിരുന്ന എന്താണ്, ഇപ്പൊ നന്ദുവിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇത്രയേറെ വർഷമായി പ്രണയിച്ച്, ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പ്രണയിക്കുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, അവരെ ഒരു സംഭവങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് വരാറുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സുകൾ തന്നെ ഒരുപാട് കാലം പ്രണയിച്ചിട്ട് അവർ പിന്നെ അവരുടെ വിവാഹത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ പോകുമ്പോൾ നമുക്കും ആ കൂട്ടിൽ നിന്ന ഫ്രണ്ട്സിനായിരിക്കും അവരെക്കാട്ടിന്ന് അറിയത്തില്ല, അവരോടൊപ്പം തന്നെ
1: നമുക്ക് ഒരു
0: സന്തോഷം, കാര്യം അവർ ഒന്നായാലോ എന്ന് പറയുന്ന ഒരു സന്തോഷമൊക്കെ.
1: ഹലോ
3: ഹലോ, രണ്ടു പേർക്കും നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
3: ശബ്ദം കേട്ടിട്ട് രണ്ടുപേർക്കും തിരിച്ചറിഞ്ഞു, നന്ദുവിനും തിരിച്ചറിഞ്ഞു, മറ്റേ ആളിനും തിരിച്ചറിഞ്ഞു. ഞാൻ സ്ഥിരം വിളിക്കുന്ന ആളായ, സ്ഥിരം ശ്രോതാവും വിളിക്കുന്ന ആളായ ഷാജിക്ക.
0: ഷാജിക്ക, ഷാജിക്ക, നമ്മുടെ ടോപ്പിക് ഒക്കെ കേട്ടോ രാവിലെ?
3: ടോപ്പിക്ക് തുടക്കം മുതൽ ഇപ്പൊ മഴയായിട്ട് അത് കേട്ടോണ്ടിരിക്കല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ് ഒന്ന് റേഡിയോയും ഒന്ന് പത്രവും. ബാക്കി എല്ലാ മാധ്യമങ്ങളും ഓൺലൈനും മറ്റേതല്ലാതെ ഒരു മൂലയ്ക്ക് കിടക്കും. പക്ഷെ പേപ്പർ വായിക്കുകയോ വാർത്തയൊക്കെയോ ചെയ്തില്ലെങ്കിൽ എന്തോ
1: ജീവിതത്തിന്.
0: അതെ, നമ്മളെപ്പോഴും പറയാറുണ്ട് ചൂടോടുകൂടി തന്നെ പത്രം വായിക്കണം.
3: നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ആണ്. എന്റെ ഒരു സുഹൃത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും തമാശ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലാതെ നമ്മളാരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല. എന്നെ വല്ലവരും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു.
1: നമ്മളറിയാതെ നമ്മളാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ?
3: പക്ഷെ എന്റെ ഒരു സുഹൃത്ത് പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരു ജനറൽ സർവീസ് ഓഫീസിലായിരുന്നു അയാളും അവിടെ ഒരു പെണ്ണും. ഇതൊന്ന് അന്വേഷിച്ചപ്പോ നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ കൂട്ടല്ല, വടക്കേ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ അവര് ഈ രണ്ടിനെ ഇല്ലാതാക്കും. അങ്ങനെ രണ്ടുപേരും വിവാഹത്തിന് വരുന്ന വിവാഹങ്ങളെല്ലാം തട്ടി തട്ടി തട്ടി തട്ടി തട്ടി കളഞ്ഞുകൊണ്ടിങ്ങനിരുന്നേരും. അങ്ങനെ 10-18 വർഷത്തിന് ശേഷം ഒടുക്കം വീട്ടുകാരിഞ്ഞ് താഴെ വന്നു. അതായത് ഹിന്ദു വിഭാഗം തന്നെ, പക്ഷെ രണ്ട് ജാതിക്കാരാണ്. അത് പെണ്ണ് സവർണ ജാതിയിൽപ്പെട്ടതും ഇയാള് കുറഞ്ഞ ജാതി കേട്ടോ അവിടെ. ഇത് വലിയ പ്രശ്നമുള്ള ഒരു ഏരിയ ആണ്. അതെന്തായാലും 18 കൊല്ലങ്ങൾക്കായിട്ട് പക്ഷെ അപ്പോഴത്തേക്ക് രണ്ടുപേർക്കും പ്രായമായി പോയി കേട്ടോ. ഒരാളിനെ ആണ്ട് 48 വയസ്സായി, പെണ്ണിനെ ആണ്ട് 43 വയസ്സായി. എന്തായാലും സുഖമായി കഴിയുന്നു, അതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ വർഷമായി. അതായത് 18 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ്.
0: അതപ്പോ നമുക്കൊക്കെ, നമ്മളിപ്പോ പറഞ്ഞതും അതാണ്, നമ്മളെ ഫ്രണ്ട്സിനും അവർ ഒന്നായി അറിയുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ ശരിക്കും പറഞ്ഞു
3: കഴിഞ്ഞാല്.
0: ഇതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ്. അതാണ് പ്രണയം, റിയൽ ലവ് നമ്മൾ എത്ര പറഞ്ഞാലും ഒന്നിക്ക തന്നെ ചെയ്യൂ എന്നാണ്. ശരിക്കല്ലേ?
1: കട്ടായോട്ടായി.
0: ഓക്കെ, ഷാജിക്ക പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞു ഇത്രയധികം നമ്മൾ ആരെല്ലാം അകറ്റാൻ നോക്കിയെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടതാണെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടല്ല നമുക്ക് വന്ന് ചേരാനുള്ളത്. നമുക്ക് എത്ര ദൂരത്താണെങ്കിലും വന്ന് ചേരും, നമുക്കല്ലാത്തതാണെങ്കിലും നമ്മുടെ എന്താ ചുണ്ടിൻ്റെ ഇടയ്ക്കിരുന്നാലും
1: അത് അങ്ങനെ
0: എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മളുടെ എത്ര അടുത്തിരുന്നാലും നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടത്തില്ല, എത്ര ദൂരെ ആയാലും നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും.
1: അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിന്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ?
0: അങ്ങനെയില്ല. അങ്ങനെയും വേണമെങ്കിൽ പറയാം, നമ്മുടെ മാധവിക്കുട്ടിയുടെ ഒരു കോട്ട ഉണ്ടല്ലോ, നമുക്ക് സ്വന്തമായി നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ നമുക്ക് സ്വതന്ത്രമായിട്ട് വിടാം. നമുക്ക് നമ്മുടെ അടുത്തേക്ക് വന്നാൽ അത് നമുക്കുള്ളതും അല്ലാതാണെങ്കിലും മറ്റുള്ളവർക്ക് ആർക്കോ ഉള്ളതുമാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അല്ലേ?
1: അതെ, അങ്ങനെയും
0: ചിന്തിക്കാം.
1: പക്ഷെ നമുക്കൊരു സാധനം ഇപ്പം നമുക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട്, പ്രണയമല്ല, നമുക്കിപ്പം എന്തെങ്കിലൊരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി നമ്മുടെ എഫർട്ട് ഇടണ്ടേ?
0: എഫോർട്ട് ഇടണം. എഫോർട്ട് ഇട്ടാലും ചില ആളുകൾക്ക് അത് മനസ്സിലാകില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ പുറകെ പോയി നമ്മുടെ സെൽഫ് റെസ്പെക്ട് കളയാണ്ട് നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ വേണ്ടാന്ന് നമുക്ക് ചിന്തിക്കാം
1: അല്ലേ?
0: അതാണ് പറഞ്ഞത്, നമുക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ നമ്മൾ സ്വതന്ത്രമായി വിടുക. തിരികെ വന്നാൽ നമുക്കുള്ളതും, അത് തിരികെ വന്നില്ലെങ്കിൽ മറ്റാർക്കോ ഉള്ളതുമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാശി പിടിച്ച് നമ്മുടെ ലൈഫിലേക്ക് നിലനിർത്തുന്ന ആളുകളൊക്കെ എത്ര നാള് നമുക്ക് നിലനിൽക്കുമെന്നറിയില്ലല്ലോ. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നവരല്ല നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് സ്നേഹിക്കേണ്ടതെന്നൊക്കെ പറയാം അല്ലേ?
1: അതെ,
0: അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം.
1: ബ്യൂട്ടി
0: ഇല്ല അതിൽ പറയുന്നില്ല, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ശരിയാണ്. അപ്പോൾ ഇപ്പൊ പുതിയ കാല പ്രണയത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അറിയാത്ത
1: ഒരുപാട് പ്രണയം,
0: അങ്ങനെ പറഞ്ഞല്ല, ഇപ്പൊ നമുക്ക് ഒരുപാട് ടേംസ് ഉണ്ട് അറിയാത്തത് പ്രണയത്തെ കുറിച്ചിട്ട്. നമുക്കിപ്പോ തന്നെ ഈ കോഡിപ്പെൻഡൻസി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോഡിപ്പെൻഡൻസിയെ കുറിച്ചിട്ട് അറിയാവോ?
1: ഇല്ല.
0: നമുക്കിപ്പം ഒരു വ്യക്തി, ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ അമിതമായിട്ട് അങ്ങ് അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരിക. ശരിക്കും പറഞ്ഞാൽ ആരും ആരിലും അടിമപ്പെടാതിരിക്കുക, അതാണ് ഏറ്റവും കൂടുതലൊരു കാര്യം. അതായത് ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറ്റില്ല, ശ്വസിക്കാൻ പോലും കഴിയില്ല എന്ന ഒരു അവസ്ഥയിലൊക്കെ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനാണ് പറയുന്നത് അപ്പൊ കോഡിപ്പെൻഡൻസി, നമുക്ക് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നമ്മൾ അമിതമായിട്ട്
1: പോവുകയാണ്.
0: പറയാം വീണ്ടും ആ ഒരു കോളിന് ശേഷം.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ
4: ഹലോ
1: ഹലോ നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ മീനു ആണ് സംസാരിക്കുന്നത്.
1: മീനു എവിടെ നിന്നാണ് വിളിക്കുന്നത്?
4: മരാടത്തോട്ടം.
1: മീനു, ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയോ?
4: ഇല്ല.
0: നമ്മള് പ്രണയത്തെ കുറിച്ചിട്ടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. പ്രണയം എപ്പോഴും പ്രണയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പ്രണയത്തെ കുറിച്ച് പറയാൻ നമുക്ക് എല്ലാവർക്കും ഒരുപാട്.
1: പ്രണയത്തെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ?
4: വിവാഹം
1: കഴിച്ചത്. ഓ,
0: അപ്പൊ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും പ്രണയത്തെ കുറിച്ചല്ലേ? ഓക്കെ, അപ്പൊ എന്നാലും പ്രണയം സക്സസ് ആയതുകൊണ്ട് ആ ഒരു പ്രണയ കാലഘട്ടത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ?
1: പ്രണയിക്കാത്ത രണ്ടു പേർക്ക് വേണ്ടി
0: നിങ്ങളുടെ പ്രണയ കഥകൾ ഒന്ന്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, വിരോധം ഇല്ലെങ്കിൽ പറയാം അല്ലേ?
4: തീർച്ചയായും പറയാം.
0: അതെ,
4: ഞങ്ങളുടെ ഒരു സ്കൂൾ കാലഘട്ട പ്രണയമായിരുന്നു. പുള്ളി സ്കൂളിലല്ല, പുള്ളി എന്റെ ഫ്രണ്ടിന്റെ ബ്രദർ ആയിരുന്നു. അങ്ങനെ കണ്ടുമുട്ടി പ്രണയത്തിലായവരാണ്.
0: അപ്പൊ നിങ്ങള് രണ്ടുപേരും പ്രണയിച്ച് എന്നിട്ട് ഒരുപാട് നാൾ കാത്തിരുന്നു, അങ്ങനെയാണോ? വീട്ടിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു?
4: ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക്.
1: പ്രശ്നങ്ങളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് വന്നതാണ് അവർ.
0: എന്തുകൊണ്ട്?
1: ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണോ രണ്ടുപേരും? ഹാപ്പിയാണ്.
0: ശരിക്കായിട്ടും ഇപ്പൊ ആ ഒരു പഴയ കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോ ഒക്കെ അല്ലേ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ കൂടുതൽ നമുക്ക് പ്രണയിക്കാൻ തോന്നും. കാര്യം നമ്മൾ ഇത്രയും സഫർ ചെയ്തിട്ട് കിട്ടിയ ഒരാളെ നമുക്ക് പ്രണയത്തിന് ശേഷവും അതുപോലെ തന്നെ കൊണ്ടുപോകാൻ തോന്നും അല്ലേ. നമ്മൾ അത്രയും സഫർ ചെയ്ത് അത്രയും ആഗ്രഹിച്ചില്ല, ഇത്ര ഇത്ര കാര്യങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഞങ്ങൾ ഒന്നായതല്ല. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷവും
4: 7 കൊല്ലത്തെ
1: പ്രണയത്തെ
0: കുറിച്ച് വിവാഹത്തിയില്ലല്ലോ. അതുകൊണ്ടാണ്
1: ഇത് ആരാണ് മീനു ആദ്യം പ്രപ്പോസ് ചെയ്തത്?
4: ഞങ്ങൾക്കിടയിൽ സത്യത്തിന് ഒരു പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല. അന്ന് പറഞ്ഞു, പിന്നെ അത് ഞങ്ങൾ തമ്മില് ആദ്യം ജസ്റ്റ് ഒന്ന് സംസാരിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾക്ക് പരസ്പരം
1: മനസ്സിലായി
4: അങ്ങോട്ട് ഇതുവരെ ഇത്ര നാളായിട്ട് ഇഷ്ടം ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് പോലും.
1: അയ്യോ, അന്ന് ഇപ്പൊ തന്നെ പോയി പറയു മീനു.
0: വെളിയിൽ നല്ല പൂവെല്ലാം നിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പൂ വെച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞേരെ കേട്ടോ. അപ്പൊ തിരിച്ച് ഉറപ്പായിട്ട് ഐ ലവ് യു ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കെ അല്ലേ മനസ്സിൽ. അപ്പൊ പോയി ഇന്ന് തന്നെ പ്രപ്പോസ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഒരു പൂവൊക്കെ പിച്ചി കൊടുത്തിട്ട് നമുക്കതൊരു ഫോട്ടോ ഒക്കെ ഇട്ട് തന്നേര് അല്ല, നമുക്കതൊരു കാണുമ്പോ ഒരു രസം.
4: ഓക്കെ,
0: അപ്പൊ എന്തായാലും ഉള്ളിലുള്ള പ്രണയം തുറന്നു പറഞ്ഞോളൂ. വിളിച്ചത് വളരെയധികം സന്തോഷം കേട്ടോ.
1: അപ്പോൾ മീനുമായിരുന്നു നമ്മളെ വിളിച്ചത്. പക്ഷെ ഇങ്ങനെയുണ്ട് കേട്ടോ, പ്രണയം പറയാതെ നമുക്ക് പറയാൻ പറ്റും. ഐ കോണ്ടാക്ടിലൂടെയാണ് തോന്നുന്നു.
0: ഐ കോണ്ടാക്ടിലൂടെയാണ് ശരിക്കായിട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സുകൾ തമ്മിൽ ഒരു ബന്ധം പ്രണയത്തിൽ എത്തുമ്പോഴായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്.
1: അതെ
0: അല്ലേ,
1: ഫ്രണ്ട്സ് തമ്മിൽ ആവുമ്പം
0: ഒരു ഫ്രണ്ട്സ് ആയിട്ട് പ്രണയിക്കുന്നവരല്ലേ ശരിക്കും പറഞ്ഞാൽ. ആദ്യമേ ഫ്രണ്ട്സ് ആയിട്ട് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും നമുക്ക് നല്ലൊരു പാർട്ട്ണർ ആക്കാൻ പറ്റുമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് ഉള്ളില് രണ്ടുപേരും പ്രണയൊക്കെ വെച്ചിട്ട് പിന്നീട്
1: അതെങ്ങനെയെങ്കിലും മനസ്സിലാവുന്നു.
0: നിറ സിനിമയിലെ പോലെ ഏകദേശം നമ്മൾ ഒരുപാട് നാൾ അതല്ലേ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പറയാം. ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് തുറന്ന് പറയാതെ രണ്ടുപേർക്കും അറിയത്തില്ലായിരിക്കും എന്താണ് എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണല്ലോ. അത് വേറൊരർത്ഥത്തിലല്ല എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരിക്കുന്നു ബെസ്റ്റി അങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ പറയാം. അതിനുശേഷം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആയിരിക്കും ശരിക്കും എനിക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നു എനിക്ക് അയാളോട് പ്രണയമായിരുന്നല്ലോ. പ്രണയവും സ്നേഹവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ ഒരു എന്താണ് റിയലൈസേഷൻ വരുന്നത് അപ്പോഴായിരിക്കും ശരിക്കും അല്ലേ.
1: അതെ, ഈ ഇത്രയും വർഷം പ്രണയിക്കണം ഉണ്ടോ?
0: അങ്ങനെയൊന്നും ഇല്ല അല്ലേ, അങ്ങനെയുണ്ടോ? ഇല്ല ഇല്ല എന്ന് തന്നെ പറയാം. ഒരു എത്ര വർഷം പ്രണയിച്ചു എന്നല്ല, ഒരു ദിവസമായാലും രണ്ട് ദിവസമായാലും എങ്ങനെ പ്രണയിക്കുന്നു എന്നതിലാണ്
1: കാര്യം. ആ
0: അതുണ്ട്
1: കൊള്ളാം.
0: പിന്നെ അതൊക്കെ കേൾക്കുമ്പോഴൊരു
1: അതായത് ഒരാളെ മനസ്സിലാക്കാൻ എനിക്കറിയത്തില്ല, ഞാൻ കേട്ടുള്ളതാണ്. ഇതുകൊണ്ട് 6 മാസം ഒരാൾ ഭയങ്കര അഭിനയമായിരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഐശ്വര്യ എടുത്തിപ്പോ ഇപ്പൊ പെരുമാറുന്നത് 6 മാസമൊക്കെ ഞാൻ ഭയങ്കര നല്ല വിളവാണ്. ഇങ്ങനെ 6 മാസമൊക്കെ
0: ഇപ്പൊ നിൽക്കുന്നത്
1: അല്ല, അന്നേരത്തേക്കിന് അത്രയും നാളൊക്കെ ഞങ്ങൾ പിടിച്ചിരിക്കാറില്ല. ഈ ബിഗ് ബോസ് സിനിമ ഇതൊക്കെ ഉണ്ടല്ലേ പരിപാടി, അതിനകത്തൊക്കെ ഒരു കുറച്ച് നാളൊക്കെ അടിപൊളിയായിരിക്കും. നല്ല എന്റർടൈൻമെന്റ് കുറച്ച് കഴിയുമ്പോ ഇതിന് പാടാവിടെ പറഞ്ഞ് അടി അടിയായിരിക്കും.
0: പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക്
1: ഹലോ
0: നമസ്കാരത്തിന് ഒരു ഉഷാറ് കുറവ്. ഇന്ന് എന്ത് പറ്റി, വയ്യായോ? അല്ല വയ്യായ്മ
4: ഇല്ല, നല്ല സൂപ്പർ ഒരു മഴ പെയ്ത് ഇങ്ങനെ ഇങ്ങനെ ആണല്ലേ. ഞാൻ ഈ മഴയത്ത് ജോലി ചെയ്യുന്ന ഒരാളാ, വീട്ടു ജോലി എല്ലാം മഴയത്ത് ചെയ്തിട്ട് കുളിച്ചു കയറുന്ന ഒരാളാ ഞാൻ.
0: അത് കൊള്ളാലോ.
1: അപ്പോൾ സിന്ധുമ്മ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയോ?
4: പ്രണയത്തെ കുറിച്ച്
0: പ്രണയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ചിരിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും
1: പ്രണയിക്കുന്ന മനുഷ്യരുണ്ട്.
0: അതെ,
4: പിന്നെ ആർക്കോ പ്രണയമില്ലാത്ത എല്ലാത്തിനോടും നമുക്ക് പ്രണയം. ഭൂവിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രകൃതിയോടെ പ്രണയം.
0: അതാണ് നമ്മൾ തുടക്കത്തിലും പറഞ്ഞു, ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഒരു പൂവിനെയൊക്കെ അല്ലെങ്കിൽ ചെടി ഉണ്ടായിരുന്നാ മതി, അതിനെ നല്ല പ്രണയമാകും ശരിക്കും. അല്ലേ
1: സിന്ധു അമ്മയുടെ പ്രണയത്തെ കുറിച്ച്
4: ചെറിയൊരു
1: പ്രണയമൊക്കെ ഉണ്ടായിരുന്നു,
4: അത് കിട്ടാതെ പോയ ഒരു വിഷമം ഇന്നും ഉണ്ട്. എനിക്കൊരു 15 വയസ്സുള്ളപ്പം ഒരാളെന്നെ ഇഷ്ടമാന്ന്
1: പറഞ്ഞു.
4: പക്ഷെ ഇത് എന്നോടല്ല പറഞ്ഞത്, എന്നെ ഇഷ്ടമാന്ന് എന്നോടല്ലേ പറഞ്ഞത്, എന്നോടല്ല പറഞ്ഞത്. അത് എന്റെ അനിയത്തെ വിളിച്ചിട്ട് പറഞ്ഞു.
0: നമുക്ക് കേട്ടിട്ടുണ്ട് പലപ്പോഴും സിന്ധു അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടും അനിയത്തിയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴും അല്ലേ.
4: അപ്പൊ എന്റെ അനിയത്തി ഇന്ദുവിനോട് വിളിച്ചിട്ട് പറഞ്ഞ്, മോളെ ഇനി ഒന്ന് നിന്റെ ചേച്ചിയോട് ഒരു കാര്യം പറയാവോന്ന് പറഞ്ഞു. അപ്പം ഇവക്ക് സൈക്കിളി ഒട്ടുന്ന വലിയ ഇഷ്ടമാ. ഇപ്പം പറഞ്ഞ്, ഞാൻ എന്റെ സൈക്കിള് നിനക്ക് ചവിട്ടാൻ തരാം, ഞാൻ തരുന്ന ഒരു തന്നു മൊബൈലൊന്നും ഇല്ല
1: കേട്ടോ, പ്രണയമായിരുന്നല്ലേ.
4: മൊബൈലൊന്നും ജനിച്ചിട്ടില്ലെന്ന്. അപ്പൊ ഒരു എഴുത്തെഴുതി എന്റെ അനിയത്തിയുടെ കൈ കൊടുത്തിട്ട് ഇത് നിന്റെ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അന്യരാരും അല്ല കേട്ടോ, എന്താ കുട്ടിയുടെ മോൻ തന്നെ കേട്ടോ,
1: മറച്ചെറുക്കൻ
4: തന്നെ. അപ്പം ശരി കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് സൈക്കിള് ചവിട്ടാനും കൊടുത്തു. സൈക്കിള് ചവിട്ടിയുള്ള ഒത്തിരിയും കഴിഞ്ഞു വന്ന് ഇപ്പം എന്റെ കൈ കൊടുത്തരാൻ അങ്ങ് മറന്നുപോയി. ഇവിടെ സൈക്കിള് ചവിട്ടി ഒത്തിരിയും കഴിഞ്ഞ് വന്നപ്പോ ചേച്ചി ദാണ്ടെ ദാണ്ടെ ദാണ്ടെ എല്ലാക്കൊരെഴുത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നാല് കണ്ടു ഇന്നാള് തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ മേടിച്ച് ഞാൻ നോക്കുമ്പോ ഫുൾ പ്രണയ ലേഖനമാണ് കേട്ടോ. ലേഖനം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറി തന്നെ ആയിരുന്നു.
1: പിന്നെ
4: അപ്പൊ വായിച്ചിട്ട് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഇതിന് മറുപടി തരണം, ഇഷ്ടമാണെങ്കിൽ നീ ഇതിന് മറുപടി തരണ്ടെന്ന്
0: പറഞ്ഞു.
4: ഇഷ്ടമാണെങ്കിൽ നീ തരണ്ട, ഇഷ്ടമല്ലെങ്കിൽ നീ ഇതിന് മറുപടി തരണം. അപ്പൊ ഞാൻ ഇതിന് മറുപടി കൊടുത്തിട്ടില്ല ഇന്ന് വരെ. ഞാൻ എഴുത്തെഴുതിയും കൊടുത്തിട്ടില്ല, ഞാനൊരു വാക്കുകൊണ്ട് പോലും ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ഈ കഥാപാത്രത്തിനകത്ത് എനിക്ക് ഒരാളെ തേടിയായിരുന്നു.
1: ആരായിരുന്നു?
4: മൂന്ന് പേര്, എന്റെ അച്ഛന് എന്റെ കൊച്ചിട്ടന്മാര്.
0: ഞാനാലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാലേ ഇഷ്ടാണെങ്കില് മറുപടി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഇവര് ലെറ്റർ ഒന്നും കൊടുക്കാതിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം വന്നൊന്ന് കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാഞ്ഞല്ലേ? അതോ അന്നത്തെ ഒരു
4: അത് അത് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല.
0: ഓ അങ്ങനെ.
4: എനിക്കും പുള്ളിക്കാരനും ഈ ഈ പറയുന്ന ആളുകളെ പേടിയാ.
0: ഓ അങ്ങനെ.
4: അപ്പൊ ഒരു 15-17 വയസ്സൊക്കെ ഉള്ളന്നേ ഞങ്ങക്ക്. അപ്പൊ അത്രേ ഒരു വിലക്കുറവ് നമുക്കുണ്ട്.
0: അതാണ് ടീനേജ് പ്രായമാണ്.
4: അതെ അതെ. അപ്പൊ ഇതുപോലെ ഈ കാണുമ്പോ ദൂരെ ഇന്ന് നോക്കും, പിന്നെ അല്ലെങ്കിൽ അനിയത്തിമാരോട് എന്തെങ്കിലും പറഞ്ഞു വിടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉണ്ട്. ഭയങ്കര പ്രണയമായിരുന്നു. ഭയങ്കര പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനായി എന്റെ വീട്ടിലറിഞ്ഞ് കൊച്ചിച്ചന്മാരറിഞ്ഞ്. ഇത് ഞങ്ങക്ക് രണ്ടുപേർക്കും നടത്തി തന്നില്ല. അവര് രണ്ടുപേരെയും വേർതിരിച്ച്. പുള്ളിക്കാരന് വേറൊരു പെണ്ണിനെയും കിട്ടി. പക്ഷെ ഇന്നും എവിടെ വെച്ച് കണ്ടാലും ആ നോട്ടം ഉണ്ടല്ലോ. ഓ
0: അതിനകത്ത്
4: നമ്മൾ പോകും കേട്ടോ. അപ്പൊ എന്റെ മക്കളെ ആരാന്നല്ലത്? അത് അതേ മോനെ ഞാൻ പണ്ടെന്നെ പ്രണയിച്ചാണ് ബോധമായിട്ട്. അങ്ങനെ ഒരു കഥ എനിക്കുണ്ട് കേട്ടോ.
1: വളരെ നല്ലൊരു ലവ് സ്റ്റോറി ആയിരുന്നു.
4: സ്റ്റോറി തന്നെ. പക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ ലൈഫിനകത്ത് ഞങ്ങളുടെ പിന്നെ ഫാമിലിക്കകത്ത് എവിടെ ഒരു വിശേഷം ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ അവിടുത്തെ ഞാനും അവിടുത്തും കേട്ടോ. അങ്ങനെ ദൂരെ ഇന്ന് നോക്കും, അത്രേ ഉള്ളു. ഇതാണ് കഥ. എന്തേനാ പുള്ളിക്കാരന്റെ മോളെ കെട്ടിച്ച് എന്റെ രണ്ട് ആമ്പിള്ളേരെ അവരൊന്നും കല്യാണം കഴിച്ചിട്ടില്ല, പഠിച്ചിട്ടൊക്കെ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കഥ.
0: ഇതൊക്കെയാണ്. എന്തായാലും വിളിച്ചു, നല്ലൊരു സ്റ്റോറി പങ്കുവെച്ചു.
1: അതെ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്
0: കേട്ടോ.
1: പിന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
0: നമ്മൾ ചിരിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഇതുപോലെ ഇപ്പൊ സിന്ധുമ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇന്നും ഇതുപോലെ
1: ഇഷ്ടം പോലെ
0: അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലം നഷ്ടമായി പോയി ഒന്നിക്കാൻ കഴിയാതെ പോയി ഒരുപാട് പ്രയത്നങ്ങൾ.
4: പണ്ടൊക്കെ ഇപ്പോഴൊക്കെ അല്ലേ ഇഷ്ടമാണ് വീട്ടുകാരോടൊന്നും പറയാത്തിട്ട് വിളിച്ചതിന് വരുവേറ്റി. പണ്ടൊക്കെ അല്ലേ ഭയം, എല്ലാവരെയും ഭയം, അമ്മയെ പേടി, അച്ഛനെ പേടി, ഭക്തന്മാരെ പേടി, എന്റെ എന്നെ. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ല, മൊബൈൽ കാണുന്ന ഉള്ളവരെയും കൊണ്ട്
0: വിളിച്ച വളരെയധികം സന്തോഷം കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം നല്ലൊരു മനോഹരമായിട്ടുള്ള ദിവസം ആയിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: അപ്പോ
0: ഈ ഒരു പ്രണയഗാഥ നമുക്ക് വളരെയധികം ഇഷ്ടമായി. ഇനി നമുക്ക് കുറച്ച്
1: സിന്ധുമ്മയായിരുന്നു വിളിച്ചിരുന്നത്, അപ്പോൾ സിന്ധുമ്മയുടെ പ്രണയം നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നടക്കാതെ പോയ പ്രണയം, ശരിക്കും ചില കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നതും നമുക്ക് പിന്നീട് ഓർമ്മിക്കുമ്പം ഒരു സുഖമുള്ള ഒരു നോവാണ് അല്ലേ.
0: അതെ,
1: ചില കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നത് നല്ലതാണ്, മറ്റു ചിലത് വരാൻ ചിലപ്പോ അത് കാരണമാവും അല്ലേ.
0: അങ്ങനെയും പറയാം, പക്ഷെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.
1: അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ജീവിതം ഇച്ചിരി ഇതാവുന്നത്? ചില കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുന്നത് നല്ലതാണ്. എല്ലാം അങ്ങനെ നടന്നു പോയിക്കഴിഞ്ഞാൽ ആ സത്യം. നമ്മളിപ്പോ ഒരു കാര്യം, ഇപ്പം ഐശ്വര്യക്ക് ഇപ്പം ഇന്ന ഒരു ഐശ്വര്യക്ക് ഇപ്പൊ ഒരു സിനിമ നടി ആവണം എന്ന് ആഗ്രഹമുണ്ട്, ആവണം എന്നല്ല ആഗ്രഹമുണ്ട് സപ്പോസ്. അപ്പം ഐശ്വര്യ പെട്ടെന്ന് അങ്ങ് ഒരു സംവിധാനം ഞാൻ വന്നിട്ട് ഐശ്വര്യ ബാ നിന്നെ ഞാൻ സിനിമ എടുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു ത്രില്ലുണ്ടോ? ഐശ്വര്യ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് ഒന്ന് അതിനകത്ത് ഇങ്ങനെ എത്തി ഒരു നല്ലൊരു നടിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഐശ്വര്യ ആ ഞാൻ കടന്നു വഴി ഇങ്ങനെയാണ്
0: പ്രണയം സക്സസ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും അവർക്ക് തമ്മിൽ എന്തായാലും എല്ലാവരും തമ്മിലൊരു സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ആ ഒരു സൗന്ദര്യ പണക്കത്തെ മറക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മൾ എത്രയോ സ്ട്രഗിള് സഹിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു വിവാഹം വരെ എത്തി നിന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ തല്ലു പിടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇത്ര സ്ട്രഗിള് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിവാഹത്തിന് ശേഷവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സ്ട്രഗിളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ച് നമുക്ക് നന്നായിട്ട് അസലായിട്ട് ജീവിക്കാൻ കഴിയും. പിന്നെ മനുഷ്യനാണ്, നമുക്ക് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും, പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്ത എത്ര ആളുകളാണ്, എല്ലാവർക്കും ഇടയിലും പ്രശ്നങ്ങൾ കാണും. ഞാൻ ഇതുവരെ വിശ്വസിക്കുന്നില്ല ഒരു ആളുകളും ഒരു വഴക്കുമൊക്കെ ഇടാതെ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കുന്നവരായിട്ട് ആരും ഒന്നും കാണത്തില്ല. അപ്പൊ നമുക്കതിനെ ഇതുപോലൊക്കെ തരണം ചെയ്തുകൊണ്ട്
1: ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്നേഹത്തിന്റെ
0: മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, നമ്മൾ എത്രത്തോളം നമ്മുടെ കൂടെ നിൽക്കും ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ എത്രത്തോളം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് റിയലായിട്ടുള്ള ഒരു ക്യാരക്ടർ എല്ലാവരെയും നമുക്ക്. ഇപ്പൊ പ്രണയത്തിൽ തന്നെ അല്ലാതെ പറയുകയാണെങ്കിലും നമ്മളൊന്ന് വീണ് കിടക്കുമ്പോഴാണ് നമുക്ക് താങ്ങാവുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവർ. അല്ലാണ്ട് നമുക്ക് നല്ല കാലം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാൻ എല്ലാവർക്കും പറ്റുമല്ലേ അല്ലേ. അപ്പോൾ ഒരു പ്രണയത്തിലായാലും ഏതൊരു കാര്യത്തിലായാലും നമ്മളൊന്ന് തളർന്ന് വീഴുന്ന സമയത്ത് ആ വ്യക്തി എത്രത്തോളം നമ്മളെ ഇങ്ങനെ താങ്ങും തണലുമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് അയാളുടെ ഒരു റിയൽ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെ പോയി ഇപ്പോൾ കുറച്ച് പ്രണയ പാട്ടുകൾ കേൾക്കാൻ തോന്നുന്നുണ്ടോ?
1: കൂടെ കുറച്ച് ആടും,
0: കുറച്ച് പരസ്യങ്ങളും പോകാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു ഇപ്പം ഇഷ്ടംപോലെ നമ്മളെ വിളിച്ചിട്ട് ഇപ്പോഴും നമുക്ക് പ്രണയത്തെക്കുറിച്ച് നമ്മളിത് പറയുമ്പോൾ ആ ഒരു ഫസ്റ്റ് ലവിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ ഒരു നടക്കാതെ പോയ ഒരുപാട് പേര് അവരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരിക്കും. മേ ബി അവർക്ക് ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഓപ്പണായിട്ട് തുറന്ന് പറയാൻ പറ്റുകയില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഫാമിലി ഇഷ്യൂസ് അതൊക്കെ നമുക്ക്
1: ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഐശ്വര്യയുടെ ഇപ്പോൾ ഐശ്വര്യക്കൊരു അനിയത്തി ഉണ്ട് എങ്കിൽ ഐശ്വര്യയുടെ അനിയത്തിക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഐശ്വര്യ ആ റിലേഷൻ കൂട്ടിക്കത്തില്ലേ? ആ ചെറുക്കൻ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, അത്യാവശ്യം സമ്പാദിക്കുന്നുണ്ട് എങ്കിൽ
0: ഐശ്വര്യ,
1: കാരണം ഐശ്വര്യ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഐശ്വര്യ വരുന്ന ഓക്കെ എനിക്കിപ്പം എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നുണ്ട് എൻ്റെ പ്രണയത്തെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഐശ്വര്യയും
0: ഒരുപാട് റീസൺ ഉണ്ട്. അതിൻ്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാനിപ്പോഴും ഒരു അറേഞ്ച് മാരേജിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി വെച്ചാൽ പക്കാ പ്രോത്സാഹിപ്പിക്കാൻ എന്നല്ല, എനിക്കതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ബിക്കോസ് ഒരു കുറച്ച് നേരം ഒന്ന് ചായ കുടിച്ചിട്ട് പോയൊരു വ്യക്തിയെ എടുത്ത് പോയി,
1: അതല്ലല്ല അത് ഐശ്വര്യയുടെ മാത്രം ഒപ്പീനിയൻ അല്ലേ,
0: ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ എന്റെ കാര്യം ചോദിച്ചില്ലേ, എന്താണ് കൂട്ടം നിൽക്കുമോ ചോദിച്ചില്ലേ. അപ്പൊ അത് വെച്ചിട്ട് പറഞ്ഞപ്പോ കുറച്ചാള് ചായ കുടിച്ചിട്ട് പോയിട്ട് എല്ലാം ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പ്രണയിക്കുന്നത് നമുക്ക് സക്സസ് ആവണമെന്ന് ഞാൻ പറയത്തില്ല. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗ്യങ്ങൾ പോലെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും.
1: എല്ലാ നിമിത്തമാണ് കുട്ടി.
0: അപ്പോ ഇപ്പൊ കണ്ട് കുറച്ചു നേരം കൊണ്ട് ചായ കുടിച്ചിട്ട് പോയ വ്യക്തി നമുക്കൊന്നും മനസ്സിലാക്കാതെ അവരുടെ ലൈഫിൽ പോയിട്ട് അവരെ മനസ്സിലാക്കുന്നത്, വിവാഹം കഴിഞ്ഞെല്ലാം നേരെയാകും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും എങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും, കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയാകും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എൻ്റെ അനീതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൾക്ക് മാക്സിമം ആ ഒരു വ്യക്തിയെ അവർക്ക്, നമുക്കിപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ഒരാളെ കാണുന്നു, അവളുടെ ഒരു പാർട്ണർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുന്നിൽ ആ പുള്ളി തുറന്നു കാണിക്കാത്ത പല കാര്യങ്ങളും അവൾക്കറിയായിരിക്കും. ഒരു എന്താണ് പാർട്ണർ എന്ന നിലയ്ക്ക് അവൾക്കറിയായിരിക്കും. എന്തായാലും അവനവൻ്റെ ലൈഫല്ലേ, ആരും നല്ലതല്ലാത്തതിനെ തിരഞ്ഞെടുക്കത്തില്ലല്ലോ എത്ര പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര ആയാലും ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു വ്യക്തി ആരും തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന ഇതുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ കൂടെ അവർ ഹാപ്പി ആണെങ്കിൽ അതുകൊണ്ട് മാത്രമായിരിക്കും ആ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഞാൻ അവരെ അകറ്റാൻ, ഞാൻ അകറ്റാനും നോക്കില്ല, ഉറപ്പായിട്ടും നോക്കില്ല. എന്തിനാ അവനെ അവരെ അകറ്റണമെന്ന് എനിക്ക് തോന്നില്ല. അവരെ അകറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ അവൾക്ക് അവരും ശാപം മേടിച്ച് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിശപ്പിച്ചുകൊണ്ടോ എനിക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? അതൊന്നും എനിക്കൊന്നും നേടാനില്ല. കാര്യം പിന്നീട് എത്ര പറഞ്ഞാലും അവർക്കുണ്ടാവുന്ന ഒരു ഈ നഷ്ടപ്രണയം ഉള്ളി വെച്ചുകൊണ്ട് നടക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ആ ഒരു
1: ജീവിതം?
0: അതെ, നമ്മൾ ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുക ഉറപ്പായിട്ടും. നമ്മളവിടെ പണമോ സ്വത്തോ കാസ്റ്റോ ഒന്നും അല്ലെങ്കിൽ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രം കാണുക ആരെയായാലും, എന്നിട്ട് അവളെ അവരുടെ കൂടെ നമ്മൾ പോവുക. കാര്യം ഈ പണവും ഒക്കെ എത്ര പറഞ്ഞിട്ട് എല്ലാം ഉണ്ടായിട്ട് ഒരു കാര്യമില്ലല്ലോ. വലിയൊരു വീടുണ്ട് നമുക്ക്, പക്ഷെ അവിടെ നമ്മളെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് അവിടെ നിൽക്കുന്നത്. ഒരു രണ്ടുപേരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. പൈസ മാത്രം കൊടുത്തുകൊണ്ട് കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉറപ്പായിട്ടും നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഒന്നുമില്ലെങ്കിലും വേണ്ടിയില്ല, നമുക്ക് തിരക്കുകൾക്കിടയിൽ വെറുതെ എങ്കിലും വന്നിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ കരയുമ്പോൾ ആ എന്താ അടി ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ചോദിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയില്ല. നിനക്ക് എന്തും വേണം, നിനക്കിപ്പോൾ ആഗ്രഹിക്കുന്ന സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണം, അല്ലെങ്കിൽ പണം ഉണ്ടെങ്കിൽ പണം, അങ്ങനെ തന്നിട്ടൊന്നും കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിനോടൊന്നും, അതിനെക്കാട്ടി നല്ലതല്ലേ നമുക്ക് പൊരുത്തമുള്ള, നമുക്ക് മനസ്സിന് പൊരുത്തമുള്ള ആളുകളെ നമ്മൾ പ്രണയിക്കുക, വിവാഹം അവരുടെ കൂടെ ജീവിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്.
1: ഓരോരുത്തരുടെ
0: ഇഷ്ടം പോലല്ലേ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അറേഞ്ച് മാരേജ് ചെയ്യണോ അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിക്കണോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് പൊതുവേ ഉള്ള കാര്യം പറഞ്ഞതാണ്. എന്റെ ഒരു ഒപ്പീനിയനോട് പറഞ്ഞു ചേട്ടൻ മറ്റേ എന്റെ അനിയത്തിയെ കല്യാണം കഴിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ജീവിക്കാം, അതിപ്പോൾ എത്ര പറഞ്ഞാലും അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. പിന്നെ ഇനി എന്താണ് പാട്ടുകൾക്കുള്ള നേരമായിരിക്കുകയാണ്. ഈ പറയാതെ പ്രണയം ഇപ്പം നമ്മളെ വിളിച്ച് പറയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും, അവരെല്ലാം ഒരു പ്രണയത്തെക്കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ പോലെ വിവാഹം എന്താണ് പ്രണയ വിവാഹത്തിലെത്തി നിൽക്കുന്നവർക്ക് ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പഴയകാല പ്രണയത്തെ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഓർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രണയ പാട്ടുകളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം അല്ലേ.

0: ബംഗ്ലാവിന്റെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
6: താൻ ഒറ്റയ്ക്ക് പോകുമോ?
5: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
7: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
8: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
9: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: യെസ് ആൻഡ് റേഡിയോ 91.2 ഇത് സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് കൂടെ ഉള്ളത് ആർ ജെ ഐശ്വര്യയും
1: ആർ ജെ നിതിനും ആണ് കേട്ടോ. അപ്പൊ ദേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം പ്രണയത്തിനെ കുറിച്ച് മാത്രമാണ്. അപ്പോ പ്രണയത്തിന്റെ പുതിയ പുതിയ ടൈംസിനെ കുറിച്ച് നമുക്കിനിയും പറയാല്ലേ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഇതെന്താണ് ഇവര് പറയുന്നതെന്ന് പോലും മനസ്സിലാകാത്ത പുതിയ കുറെ ടൈംസ് ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതായത് നമുക്ക് എന്താണ് ഈ ബ്രെഡ് ക്രംബിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ ചേട്ടൻ?
0: ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്,
1: എന്റെ വീഡിയോയിൽ
0: കേട്ടിട്ടുണ്ട്.
1: ബ്രെഡ് ക്രംബിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഈ ബ്രെഡ് ഇങ്ങനെ ബ്രെഡ് കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കും. അതായത് ബ്രെഡ് കഷ്ണങ്ങൾ നമ്മുടെ ഉദ്ദേശിക്കുന്ന സ്നേഹത്തെയാണ്. അതായത് ഇവര് ഇക്കൂട്ടര് ഈ എപ്പോഴും നമ്മളെ കൂടെ അവൈലബിൾ ആണോന്ന് ചോദിച്ചാൽ അവൈലബിൾ അല്ല. അവർക്ക് തോന്നുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ അവർ വാരിക്കോരി അങ്ങ് സ്നേഹം തരും. ചില
0: ദിവസങ്ങളിൽ
1: കുറച്ച് കൂടുതൽ ബ്രെഡിന്റെ പൊടികൾ, ബ്രെഡ് ക്രംബിംഗ് കുറച്ച് കൂടുതൽ പൊടികൾ നമുക്ക് ഇട്ട് തരും. എന്നിട്ട് നമ്മളിൽ ഉറുമ്പിനെ ഇങ്ങനെ ആകർഷിക്കുന്ന പോലെ ആകും. എന്നിട്ട് ചില നിമിഷങ്ങളിൽ ഈ പൊടി ഇട്ട് തരാതിരിക്കും. ഇങ്ങനെ മുഴുവനായ ഒരു ബ്രെഡ് ക്രാഷനെ ഇട്ട് നമുക്ക്
0: തരത്തില്ല.
1: അതാകും ചിലപ്പോ, എനിക്കറിയില്ല. മുഴുവനായ ഒരു ബ്രെഡിന്റെ കഷ്ണം നമുക്ക് ഇട്ട് തരത്തില്ല. അതിനെ പൊടി പൊടിയായിട്ടേ നമുക്ക് ഇട്ട് തരത്തുള്ളൂ. പൊടി പൊടിയായിട്ട് ഇട്ട് തരുമ്പോ നമുക്ക് മൊത്തത്തിൽ അത് കിട്ടുമോ? കിട്ടത്തില്ല. കാര്യം അതിനെ നമുക്ക് അങ്ങനെ കിട്ടുമോ നമുക്ക് ഉറപ്പ് പറയാനും പറ്റത്തില്ല അല്ലേ. അത് അത്രയും നഷ്ടമായിക്കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് തരുമ്പോ. അപ്പൊ അതേപോലെ സ്നേഹം വാരിക്കോരി ഇടയ്ക്ക് തരുന്ന കാണാം, ഇടയ്ക്ക് ഒരു ഇതും ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് പോകുന്നതും കാണാം. നമ്മളിപ്പോഴത്തെ ഒരു പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ടേംസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ബ്രെഡ് ക്രംബിംഗ് എന്നാണ്.
0: ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാത്ത, അതാണോ?
1: അങ്ങനെയും പറയാം.
0: അപ്പൊ അങ്ങനെ പറ്റുമോ ഒരാളെ ഇങ്ങനെ ഒരേ ഒരു ഒരു ക്വാണ്ടിറ്റിയിൽ സ്നേഹിക്കാൻ പറ്റുന്നത്? അങ്ങനെ പറ്റുമോ?
1: ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ ഇഷ്ടം പോലെ. നമുക്കിടയിലൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പ്രണയത്തിനൊക്കെ പല പല തരങ്ങളായി. നമ്മൾ പണ്ട് പറഞ്ഞ, അല്ലെങ്കിൽ പണ്ടെന്നല്ല, നമ്മളെപ്പോഴും പറയുന്ന രീതിയിൽ പണ്ടും ഇപ്പോഴും ഞാനെപ്പോഴും പറയും, പണ്ടും ഇപ്പോഴും ഇതുപോലൊക്കെ തന്നെ ആകും. ചിലപ്പോൾ നമുക്ക് അറിയുന്നില്ലല്ലോ, പിന്നെ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പറയുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. ആരെയും ഇപ്പോഴും പണ്ടും ബെറ്റർ അല്ല ഇപ്പോൾ അങ്ങനെയാണെന്നല്ല പറയുന്നത്. പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് നമുക്കിടയിൽ. നമുക്കറിയുന്നില്ലല്ലോ, നമ്മളൊന്ന് കണ്ണു തുറന്ന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കിടയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
0: ഒരൊറ്റ ഇതിൽ ഒരേ സ്നേഹം ഒരേപോലെ കൊടുക്കാൻ പറ്റും, അങ്ങനെ അതാണ്.
1: ആ അങ്ങനെ ഒരേപോലെ സ്നേഹം അവർ കൊടുക്കുന്നില്ല. അവർക്ക് തോന്നുന്ന സമയം അവർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് അവർ വാരിക്കൊരു സ്നേഹം തരും. അല്ല, അവർക്ക് തോന്നാത്ത സമയത്ത് അവർ നമ്മളെ ഒരു സ്വിച്ച് ഇട്ട പോലെ അങ്ങ് മാറി പോകും. അതായത് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പ്രണയം ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ബ്രെഡ് ക്രാമ്പിംഗ് എന്ന് പറയാം. പിന്നെ നമുക്ക് ഇപ്പം ഒരുപാട് കാണുന്ന ഒരു, പലയിടങ്ങളിലും ഒരുപാട് ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് സോഫ്റ്റ് ലോഞ്ചിങ് എന്ന് പറയും.
0: ഈ സോഫ്റ്റ്
1: ലോഞ്ചിങ് സോഫ്റ്റ് ലോഞ്ചിങ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കാണത്തെ, ഇൻസ്റ്റ ഫേസ്ബുക്ക്, പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചില ചില ആളുകൾ നമ്മളുടെ ആ ഒരു പാർട്ണറെ റിവീല് ചെയ്യാൻ ആഗ്രഹിക്കത്തില്ല. ഞാൻ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയിക്കുന്നുണ്ടെന്ന് നമുക്ക് ആ ഒരാളുടെ പ്രൊഫൈൽ പിക്ചർ, ആ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ കമ്മിറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഒരു കമ്മിറ്റഡ് ആവുന്ന വ്യക്തിയെക്കുറിച്ചിട്ടോ അവരുടെ പേരോ അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ്, അവരുടെ മുഖങ്ങളോ അങ്ങനെ ഒന്നും അവരിടാറില്ല. ചില ആളുകളുണ്ട് അതിനെ വേറൊരു പേര്, അതിനെ ഹാർട്ട് ലോഞ്ചിങ് എന്ന് പറയും. ഹാർട്ട് ലോഞ്ചിങ്ങും സോഫ്റ്റ് ലോഞ്ചിങ്ങും, അതായത് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചേട്ടനെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ചേട്ടൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ എടുത്ത് ഒരു ചേട്ടൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ, ഇൻസ്റ്റാനല്ല അല്ലാതെ നോക്കുന്ന സമയത്ത് ചേട്ടൻ കമ്മിറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആണ്. പക്ഷെ അതിനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല, ഞാൻ കമ്മിറ്റഡ് ആണേ കമ്മിറ്റഡ് ആണേന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുന്നില്ല. ചേട്ടൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ആ ഒരു പാർട്ണറെ ചേട്ടൻ എപ്പോഴും എല്ലാവരുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു ആളുണ്ടെന്നറിയാം, പക്ഷെ എല്ലാവർക്കും അയാളെ ആരും കണ്ടിട്ടില്ല. ചേട്ടൻ എല്ലാവരുടെ മുന്നിൽ പരിചയപ്പെടുത്താതെ വളരെ സീക്രട്ടാക്കി ഇങ്ങനെ വെച്ചേക്കുന്നു. പക്കാ സീക്രട്ടും അല്ല, പക്ഷേ ഒരുപാട് അങ്ങ് പബ്ലിക്കായിട്ട് വെക്കുന്നില്ല. അങ്ങനെ അതായത് നമ്മൾ ഇപ്പൊ കാണാറുണ്ട് ഇഷ്ടംപോലെ സ്റ്റാറ്റസുകൾ, ഫേസ് ഹൈഡ് ചെയ്ത് സ്റ്റാറ്റസ് ഇടുന്ന ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ്ങിന്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ്.
0: ഇതുകൊണ്ട്
1: അതാണ് പറഞ്ഞത്. അതായത് നമ്മളിപ്പോ ഇഷ്ടംപോലെ
0: കാണാറുണ്ട്.
1: ആ സോഫ്റ്റ് ലോഞ്ചിങ് എന്നെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്. അതായത് നമ്മൾ ഈ രണ്ടുപേരും നിഴലുകൾ മാത്രം എടുത്ത് സ്റ്റോറി
0: ഇടുന്നത്
1: ഫേസ് റിവീൽ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഞാൻ പക്ഷെ പ്രണയിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഐ എം നോട്ട് എ സിംഗിൾ, ഞാൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അവർ ആ ഒരു നിഴൽ മാത്രമായിരിക്കും, ആ ഒരു ഫേസ് റിവീൽ ചെയ്യുന്നില്ല. അല്ലാതെ ഇപ്പോൾ എത്രയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് പ്രണയിക്കുന്ന ആൾക്കാർ തമ്മിൽ അവർ ഫേസ് റിവീൽ ചെയ്യാതെ എന്താണ് ആ ഒരു ബ്ലററാക്കിക്കൊണ്ട് അവർ ഇതുപോലെ എന്താണ് ആ ഒരു പാർട്ട്നേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് പാർട്ട്ണറിൻ്റെ ഫേസ് കാണിച്ച് റിവീൽ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ റീലും വ്ളോഗുകളൊക്കെ അപ്ലോഡ് ചെയ്ത മറ്റൊരു കൂട്ടരുണ്ട്. ഇതിനൊരു സോഫ്റ്റ് ലോഞ്ചിങ്ങിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ആ ഒരു നിസ്സാര എന്താണ് ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു കളിയാണ്. അതായത് നാളെ ഒരു പിന്നീട് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് അവിടെ പോയെന്നിരിക്കട്ടെ, ഒരു മെച്ചുവേർഡായിട്ടുള്ളൊരു പ്രണയം എന്നൊക്കെ പറയാം സോഫ്റ്റ് ലോഞ്ചിങ് എന്ന് പറയാം, വേണമെങ്കിൽ അങ്ങനെയും പറയാം. അതായത് നാളെ ഒരിക്കൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞു 6 മാസം കഴിയണം ഒരു വ്യക്തിയെ നമ്മൾ പ്രോപ്പറായിട്ട് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരാൾ മാച്ചല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരാളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിന്ന് നോക്കിയാലേ നമുക്കറിയത്തുള്ളൂ ആ ഒരാൾ നല്ലതാണ് നമുക്ക് ആപ്റ്റ് ആയതാണ്. അയാൾ നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മൾ അയാളെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കി നമ്മൾ അണ്ടർസ്റ്റ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പിരിഞ്ഞാലും രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നില്ല. ബിക്കോസ് ഇതാരാണെന്ന് പോലും ആർക്കും അറിയത്തില്ല, കാര്യം നമ്മൾ ഫേസ് റിവീല് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ആ ഒരു ഇടയ്ക്കുള്ള ഒരു സംഭവം അവിടെ ഇങ്ങനെ നിലനിൽക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പിന്നീട് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നാളെ എന്താണ് ചിലപ്പോൾ ഫ്രണ്ട്സിന് പോലും അറിയുന്നുണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ചില ആളുകൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ മറ്റുള്ള ആൾക്കാരെ ഇപ്പം നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് കാണാറുണ്ട് സിംഗിൾസിൻ്റെ വിഷമങ്ങൾ കണ്ടിട്ട്. ഇതുപോലെ ചിലപ്പോൾ പറ്റിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം, എനിക്ക് എന്താണ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി കാണിക്കുക അങ്ങനെ. അതല്ലെങ്കിൽ എന്താണ് ഇതെല്ലാം നേടിക്കഴിയുമ്പോൾ, എല്ലാം നേടിക്കഴിയുമ്പോൾ അങ്ങനെ കേട്ടിട്ടില്ലേ നമ്മൾ നല്ലതെന്ന് തോന്നുന്നവരെല്ലാം പെട്ടെന്ന് ഇല്ലാതാക്കും. എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പല ആളുകളുടെയും സമ്മർദ്ദം മൂലം, അല്ലെങ്കിൽ അവർ കൊള്ളത്തില്ലടാ ഇവർ കൊള്ളത്തില്ലടാ പല ആളുടെ ഒപ്പീനിയൻ നമുക്ക് കേൾക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ നമുക്ക് തമ്മിലെ ഉണ്ടല്ലോ, നമുക്ക് ചുറ്റിനും കാണാൻ പറ്റുമല്ലോ. ഇപ്പം മറ്റുള്ളവർ നമ്മൾ അറിയുന്ന ആരും ആകാം, പേരൻസ് ആകാം അല്ലെങ്കിൽ മറ്റുള്ളവർ ആര് ഫ്രണ്ട്സ് ആകാം, അങ്ങനെ ആരും ആകാം, അല്ലെങ്കിൽ അമ്മാവന്മാരും അങ്ങനെ ആരെങ്കിലും ആകാം, ഇവർ കൊള്ളൂല എന്നൊക്കെ പറയാം നമുക്ക്. കൊള്ളുണ്ടോ?
0: കൊള്ളുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
0: ഹലോ.
2: ആ ഹലോ,
0: ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ തേലക്കര കോഴിക്കോട്.
0: രാജീവ് ചേട്ടാ.
2: ആ പറയൂ.
0: റേഡിയോ കേട്ടായിരുന്നോ?
2: തീർച്ചയായിട്ടും. സ്നേഹത്തെ പറ്റിയൊക്കെ എന്നെ പറഞ്ഞു.
0: അതെ അതെ അതെ,
2: സ്നേഹം, സ്നേഹത്തിന്റെ ആഴം നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് വൈരാഗ്യവും വിരോധവും രണ്ടും ജീവിതത്തിൽ മനുഷ്യന്, നമ്മൾ മനുഷ്യൻ പറയും മനുഷ്യൻ മാത്രമേ സ്നേഹമുള്ളത്, അങ്ങനല്ല. ജീവിതത്തില് നമ്മൾ പഠിക്കുന്നവരാണ് എല്ലാ ജീവജാലങ്ങൾക്കും അതിന്റേതായ പ്രകൃതിയോട് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി സ്നേഹിക്കുന്ന മൃഗങ്ങൾ പോലും
0: സ്നേഹമുള്ളവരാണ്.
2: നമ്മൾ മനുഷ്യൻ മാത്രമല്ല, മനുഷ്യനൊരു ചിന്താഗതിയുണ്ട്. മനുഷ്യനില്ലെങ്കിൽ ഭൂമി കാണത്തില്ല. ഈ ഭൂമി എല്ലാ സംഭവവും നടത്തിക്കൊണ്ട് പോകുന്നത് മനുഷ്യനാണ്. അല്ല, മനുഷ്യന് ഈ ഭൂമി കാണിക്കുന്ന സ്നേഹത്തിന്റെ പേരിൽ കാണിക്കുന്നത് കൂടുതലും ഈ രാജ്യങ്ങൾ തമ്മിലായാലും ഒരു കുടുംബത്തെ ആയാലും ശരി തന്നെ, മനുഷ്യൻ സ്നേഹം എന്ന് പറയുന്നത് സഹനമാണ്, ഏറ്റവും പ്രധാനം സഹനം. സഹിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ വേഗം അറിയുന്നത്. സഹനം സ്നേഹം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മള് അന്ധമായിട്ട് വിശ്വസിക്കുക, അന്ധമായി സ്നേഹിക്കുക എന്നുള്ളതല്ല, യാഥാർത്ഥ്യത്തിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി സ്നേഹിക്കുക എന്നുള്ള. ഇന്ന് പക്ഷെ പഴയകാലത്തെ രീതി അല്ലല്ലോ, ഇന്ന് കപടമായ സ്നേഹവും കപടമായ ആത്മാർത്ഥതയൊക്കെയാണ് മനുഷ്യനുള്ളത്. എന്തിനും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നവരാ. അത് ഈ എല്ലാ ഭാഗത്തും ഡിപ്രഷൻ പേരിലും ഒരു 60% അങ്ങനെ നടക്കുന്നത്. ഹലോ, ഇവിടെ നമ്മുടെ അടുത്ത ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠാ വാർഷികം നടക്കുക, അന്നേരം അവിടെ വായന നടക്കുകയാണ്. അന്നേരം ഇച്ചിരി ശബ്ദം കുറവായിട്ടാ കേൾക്കുന്നത്. അന്നേരം സ്നേഹത്തെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഈ പഴയകാലത്തിൽ നിന്ന് ഇന്ന് ഈ മനുഷ്യരിൽ ഒരുപാട് കെമിക്കലായിട്ട്, അതായത് എന്തോ അതിന് മലയാളത്തിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ആഹാര രീതി, സാമൂഹ്യ രീതി, ഇങ്ങനെ അതായത് ഇംഗ്ലീഷിൽ പറയുമ്പോ കെമിക്കൽ മനുഷ്യന്റെ ശരീരത്തിൽ കെമിക്കൽ പ്രകൃതിദത്തമായ രീതികളിൽ നിന്ന് ഒരുപാട് നമ്മൾ ഈ ചിലർ
1: പറയുന്നു. പ്രണയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, ചേട്ടൻ അങ്ങനെ വല്ല പ്രണയം ഉണ്ടായിട്ടുണ്ടോ?
2: എന്തോ
1: ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞത് പ്രണയത്തെ കുറിച്ചിട്ടാണ്, ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും പ്രണയം ഉണ്ടായിട്ടുണ്ടോ?
2: അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം എന്തോ പ്രണയത്തിന്റെ
1: എന്തോ
2: ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത ഉണ്ടല്ലോ, സഹോദര ദിവസോ സഹോദര ദിവസം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വായിച്ചായിരുന്നു പത്രത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഉണ്ടായിരുന്നു. സഹോദര ദിവസം സഹോദര ദിവസം എന്നും
1: പറഞ്ഞോണ്ടായിരുന്നു
2: പറഞ്ഞോണ്ടേ. അന്നേരം ഈ സ്നേഹബന്ധങ്ങളില് ഒരുപാട് നമ്മുടെ ഒരു മനുഷ്യത്തെ നല്ല സമയത്ത് ഒരുപാട് പേര് നമ്മളെ പുകഴ്ത്തി പുകഴ്ത്തി പറയും. നമുക്കൊരാപത്ത് വരുമ്പം ഈ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആള് വരെ നമ്മളെ തള്ളി പറയും. അങ്ങനെയുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ പോലും, സ്വന്തം സഹോദരങ്ങൾ പോലും, നമ്മുടെ അതായത് ആരും പോലും, നമ്മൾ വളരെ വിശ്വസിച്ച് സ്നേഹിക്കുന്ന ആളുകൾ പോലും നമ്മളെ അവിടെ
1: പ്രണയമുണ്ടായിട്ടുണ്ടോ?
2: എന്തോ
1: ചേട്ടന് പ്രണയം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രണയത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ചേട്ടൻ അങ്ങനെ വല്ല പ്രണയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാം.
2: തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാലഘട്ടങ്ങളില്ലേ, അതൊക്കെ ജീവിതത്തിൽ മനുഷ്യനെ സ്നേഹിക്കാതെ പ്രേമിക്കാതെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യന്
1: ഓക്കെ, ആ ഒരു കോള് കട്ടായി പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ചേട്ടൻ പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ആ ഒരു കോള് കട്ടായിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മുടെ അഗെയിൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സോഫ്റ്റ് ലോഞ്ചിങ്ങിനെ കുറിച്ചിട്ട്, ഹാർഡ് ലോഞ്ചിങ് ലോഞ്ചിങ്ങിനെ കുറിച്ചിട്ടല്ലേ. അപ്പോൾ ഒന്നും ചേട്ടാ നിതിനെ സോഫ്റ്റ് ലോഞ്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഹാർഡ് ലോഞ്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു പാർട്ട്ണറിനെ നമ്മൾ ഇങ്ങനെ കാണിക്കാറുണ്ട്, എടുത്ത് കാണിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ മൂടി വെക്കാറില്ല. പാർട്ട്ണറെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പറഞ്ഞ് കാണിക്കാറുണ്ട്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഞാൻ കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും മുന്നിൽ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എല്ലാവരെയും മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഫേസ് റിവീല് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് സ്റ്റാറ്റസുകളും സ്റ്റോറികളും ഒക്കെ ഇടാറുണ്ട്. അതിനെയാണ് ഈ പറയുന്ന പോലെ ഹാർഡ് ലോഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സോഫ്റ്റ് ലോഞ്ചിങ് ഹാർഡ് ലോഞ്ചിങ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതേ പറഞ്ഞു പറഞ്ഞ് 10 മണി കൃത്യമായിരിക്കാണ്. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രണയത്തെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയം ഈ നമ്മൾ നിർത്തുകയാണ് നമ്മളുടെ ഒരു ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് വിളിച്ചിട്ട് അവരുടെ ഒരു പഴയ
0: കഥകളൊക്കെ
1: കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതെല്ലാം കേട്ടതിൽ വളരെയധികം സന്തോഷം. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ പ്രണയം ഉള്ളിൽ ഇല്ലാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും എല്ലാവരെയും പ്രണയിക്കുന്നുണ്ട്. നമ്മൾ ഈ മനുഷ്യന്മാർ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ആൾക്കാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാം, പ്രകൃതിയെ പ്രണയിക്കാം, വണ്ടികളെ പ്രണയിക്കാം, അങ്ങനെ എല്ലായിടത്തും പ്രണയം കൊണ്ട് നിറയട്ടെയില്ലേ. സ്നേഹങ്ങൾ കൊണ്ടും പ്രണയങ്ങൾ കൊണ്ടും പ്രണയം സ്നേഹം പരക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയും കൂടെ ആശംസിക്കുന്നു അല്ലേ.
0: എല്ലാവരും പരസ്പര സ്നേഹത്തോടെയും സഹോദരത്തോടെയും നല്ല സമാധാനത്തോടെയും
1: നിൽക്കട്ടെ. അതോടുകൂടി തന്നെ പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് റിലേഷൻഷിപ്പ് വിവാഹത്തിലെത്തിയിട്ടും ആ ഒരാൾ ഐ ലവ് യു ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെന്ന്. പക്ഷെ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രണയം ഉള്ളിലുണ്ടെങ്കിൽ, ഒരു എത്ര നിങ്ങൾ വിവാഹം കഴിച്ചോ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലെങ്കിൽ പോലും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഐ ലവ് യു ഒക്കെ പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആശ്വാസം ശരിക്കും. അപ്പോൾ നിങ്ങളും ഇന്നത്തെ ദിവസം അങ്ങനെ പോയി ഒരു ഐ ലവ് യു ഒക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ചെയ്യും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് ഉള്ള ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ
0: ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ
1: വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്ന് നമുക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ,
0: ആഘോഷിക്കൂ.

0: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോ 91.2 ന്യൂ ദേശീയനാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത്. എന്നോടൊപ്പം നമ്മുടെ കുറച്ച് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഇപ്പോഴത്തെ പുതിയ ട്രീറ്റ്മെന്റ്സും ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ സേതുസ് ഗ്ലോസ്കിനിലെ കൺസൾട്ടിംഗ് എസ്തെറ്റിക് ഫിസിഷ്യൻ ആയ ഡോക്ടർ അഹല്യാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം.
1: താങ്ക് യു ഗോപിക.
0: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. മുമ്പ് ഒരുപക്ഷെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്തിരുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു വലിയ ശാഖയായിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കെമിക്കൽ പീലിംഗ് എന്നതിനെ കുറിച്ച്. ശരിക്കും എന്താണ് ഡോക്ടർ ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്?
1: ശരിക്കും പറഞ്ഞാൽ കെമിക്കൽ പീൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കെമിക്കൽ ഏജന്റിനെ വെച്ചിട്ട് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നൊരു ട്രീറ്റ്മെന്റ് ആണ്. കെമിക്കൽ ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ആൾക്കാർക്ക് അതൊരു ഭയമാണ് കെമിക്കൽ ഏജന്റ് എന്ന് കേൾക്കുമ്പോൾ, കെമിക്കൽ പീൽ എന്ന് കേൾക്കുമ്പോൾ. ശരിക്കും അത് ഒരു മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജന്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. ഒരു കെമിക്കൽ ഏജന്റിന് മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജന്റിനെ വെച്ചിട്ട് നമ്മൾ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അത് സ്കിന്നിന്റെ റീജുവനേഷനെ ഹെൽപ്പ് ചെയ്യും, സ്കിന്നിന് ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും, സ്ലൈറ്റ് ആയിട്ട് ഒരു കളർ ഇംപ്രൂവ്മെന്റിനും ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും ഒറ്റത്തവണ കൊണ്ട് ചെയ്താൽ നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഒന്നും അല്ല. നമുക്ക് ഇതിനൊക്കെ മെയിൻ്റനൻസ് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയറും ചെയ്തു പോവുക. അതായത് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടെ അതിന്റെ കൂടെ ഉപയോഗിച്ച് പോവുക.
0: ശരിക്കും ഒരു ഫോളോ അപ്പ് വേണ്ട ഒരു കാര്യം തന്നെയാണ്,
1: വേണ്ട കാര്യങ്ങളാണ്.
0: ഒരുപാട് സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും ഇതിന് പിന്നിലുണ്ട് അല്ലേ?
1: കെമിക്കൽ പീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ക്ലിനിക്കൽ പ്രൊസീജിയർ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞു വിടും, നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക, സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
0: ശരിക്കും ഈ ഒരു കെമിക്കൽ പീലിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ കെമിക്കൽ പീൽ സജസ്റ്റ് ചെയ്യുന്നത്?
1: കെമിക്കൽ പീൽസ് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട് അതിന്. അതായത് നമുക്ക് ആക്നി ഉള്ളവർക്ക്, ആക്നി സ്കാർസ് ഉള്ളവർക്ക്, ആക്നി പോർസ് ഉള്ളവർക്ക്, ബ്ലാക്ക് മാർക്സ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കെമിക്കൽ പീൽസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്കിന്നിന് ഒരു ഗ്ലോ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അപ്പോൾ ഇതിനൊക്കെ ഡിഫറെന്റ് കൺസേൺസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീലാണ്. അതൊക്കെ നമ്മൾ അവരുടെ സ്കിൻ അനലൈസ് ചെയ്തിട്ടാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്.
0: ഒരു ഡീപ് സ്റ്റഡി തന്നെ നടത്തുക.
1: അതെ അതെ.
0: ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാർബൺ പീലിംഗ്.
1: അതെ,
0: എന്താണ് കാർബൺ പീലിംഗ് എന്ന് പറയുന്നത്?
1: ഈ കെമിക്കൽ പീൽസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഡൗൺ ടൈം ഉണ്ട്. ചിലപ്പോൾ അവർക്ക് ചെറുതായിട്ട് സ്കിന്നിന്ന് സ്ലൈറ്റ് ആയിട്ട് തൊലിയൊക്കെ ഇളകി ഇളകി പോവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കാർബൺ ഫേഷ്യൽ ചൂസ് ചെയ്യാം. കാർബൺ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം കെമിക്കൽ ഏജന്റ് വെച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ കാർബൺ പാർട്ടിക്കിൾസ് ഹീറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ നടത്തുന്നത്. അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ കാർബൺ ഫേഷ്യലിന്റെ ഒരു എന്താണ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിന് ഡൗൺ ടൈം ഇല്ല. ഡൗൺ ടൈം ഇല്ല മീൻസ് അതിന് ഈ സ്കിൻ ഒന്നും പീൽ ഓഫ് ആയി വരില്ല. സെയിം അതിന് ഇതിന് എന്താണ് ഹോളിവുഡ് ഫേഷ്യൽ എന്നും നമ്മൾ പറയും. കാർബൺ ഫേഷ്യലിന് ഹോളിവുഡ് ഫേഷ്യൽ എന്നും പറയും. അപ്പോൾ എന്താണ് അതിന്റെ ആ ഒരു റിസൾട്ട് കൊണ്ടിട്ടാണ് ആ അങ്ങനെ ഒരു വാക്ക് അതിന് പറയുന്നത്. ഇത് നമ്മൾ കാർബൺ ഫേഷ്യൽ ചെയ്യുന്നത് ഒരു 3-സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബണിനെ ഹീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ അതിനെ വാഷ് ഓഫ് ചെയ്ത് കളയാണ്. ലേസർ വെച്ചിട്ട് അതിനെ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പിൽ ഒരു ലേസർ ടോണിംഗും കൂടെ ചെയ്തിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എന്താണ് ട്രീറ്റ്മെന്റ് ആണ് കാർബൺ ഫേഷ്യൽ.
0: അപ്പോൾ കെമിക്കൽ ഫേഷ്യലിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ കാർബൺ ആയിരിക്കും.
1: ബെറ്റർ എന്ന് അങ്ങനെയല്ല പറയുന്നത്. ചിലർക്ക് എന്താണ് ഈ ഒരു കെമിക്കൽ പീൽസ് കൊണ്ട് ചിലവർക്ക് ഇറിറ്റേഷൻസോ അലർജീസോ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാർബൺ ഫേഷ്യൽ, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചിലപ്പോൾ കെമിക്കൽ പീൽസ് കൊണ്ടിട്ട് എന്തെങ്കിലും അലർജീസോ ഇറിറ്റേഷൻസോ വരാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാർബൺ ഫേഷ്യൽ ചൂസ് ചെയ്യാവുന്നതാണ്. കാർബൺ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് തീരെ അതിന് ഡൗൺ ടൈം ഉണ്ടാവാറില്ല. അതായത് നമുക്ക് അത് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പോവാം. ഒരു ചില ഫെയർ സ്കിൻ ആൾക്കാരിൽ ഒരു റെഡ് റെഡ് മാർക്കായിട്ട് കിടക്കും, അതൊരു 1-2 hours കൊണ്ട് അതങ്ങ് പോവും. അല്ലാണ്ട് പീൽ ഓഫ് ആയി വരുമോ അങ്ങനെയൊന്നുമില്ല.
0: ഈ ഒരു ടേമിന്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊന്നാണ് ഹൈഡ്രാ ഫേഷ്യൽ, അതും കൂടി ഒന്ന് പറയോ.
1: ഹൈഡ്രാ ഫേഷ്യല് അതൊരു എന്താണ് ഡീപ് ക്ലെൻസിങ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മളതൊരു മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഹൈഡ്രാ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് പ്രോബ്സ് ഉണ്ടത്. അപ്പൊ നമുക്കത് പേഷ്യൻസിന്റെ കൺസേൺ അനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണത്. അതായത് വാട്ടർ ഇൻഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ പലതരം സിറവും ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട് സ്കിന്നിലോട്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് സ്കിന്നിനെ റീജുവനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണത്.
0: ശരിക്കും ഇതെല്ലാം ഒരു എസ്തെറ്റിക് ഫിസിഷ്യന്റെ ഒരു സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലേ? ഓക്കെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എച്ചാൻജ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
3: താൻ ഒറ്റയ്ക്ക് പോവോ?
2: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
6: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
7: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
8: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
9: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
10: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
10: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

കേട്ടോ.

0: വീണ്ടും സ്വാഗതം. എന്റെ റേഡിയോ 91.2 ന്യൂ ദേശിംഗനാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഹല്യയാണ്. ഡോക്ടർ സേതോസ് ഗ്ലോസ്കിനിലെ കൺസൾട്ടിംഗ് ഈസ്തെറ്റിക് ഫിസിഷ്യനാണ് ഡോക്ടർ. അപ്പോൾ നമുക്ക് ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ പണ്ട് മുതൽക്കേ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ ഒരു ആ ഒരു സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാലം മുതൽക്കെ തന്നെ അനുഭവിച്ചു വരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. മുഖക്കുരുവിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടോ?
1: ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിലുപരി നമുക്ക് അതിന്റെ ഫസ്റ്റ് അതിന്റെ കോസസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ആക്നേക്ക് പലതരത്തിലുള്ള കോസസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായിട്ടുള്ള മധുരം. അപ്പൊ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അതൊക്കെ ഒരു കോസാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതിനൊരു കോസാണ്. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് സത്യം പറഞ്ഞാൽ ഈ PCOD അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മുടെ ആ ഒരു ഭക്ഷണ രീതി കാരണം നമുക്ക് വരുന്ന ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ കാരണമൊക്കെ ആക്നെ ഉണ്ടാവാം. അപ്പോ നമ്മള് ആക്നയുടെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ജീവിതശൈലിയും കൂടെ ചേഞ്ച് ചെയ്യണം. അതായത് ഡയറ്റും എക്സസൈസും ഒക്കെ ഒന്ന് ഓക്കെ ആക്കണം. നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗട്ട് ഹെൽത്തിനെ നമ്മൾ നന്നായിട്ട് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കൂടെ ട്രീറ്റ്മെന്റ്സും ചെയ്ത് കൊടുക്കാം. ആക്നേക്ക് വേണ്ടി നമുക്ക് കെമിക്കൽ പീൽസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻ്റനൻസ് സെഷൻസ് ഉണ്ട് ഇതിനും. അപ്പോൾ പലതവണ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു ക്ലിനിക്കിൽ മാത്രം ട്രീറ്റ്മെന്റ്സ് ചെയ്തിട്ട് പോയാൽ മാത്രം പോരാ. നമ്മൾ ആ ഒരു ഹോം കെയർ പറയുന്നത് ആ ഒരു ഡോക്ടർ പറഞ്ഞു വിടുന്ന ഹോം കെയർ കറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റ് ഫോളോ അപ്പ് ചെയ്യുകയും കൂടെ ചെയ്യണം. അതിന്റെ കൂടെ ഈ ഒരു ലൈഫ് സ്റ്റൈലും മാറ്റുക, എക്സസൈസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക.
0: ഓക്കെ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ഗ്ലൂട്ടാതയോണിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്?
1: ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള ഒരു പെപ്റ്റൈഡ് ആണ്. അപ്പോൾ വിത്ത് ഏജ് നമ്മുടെ ഏജ് കൂടുന്തോറും അതിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. ഗ്ലൂട്ടാതയോൺ ശരിക്കും പല ഫോംസിൽ അവൈലബിൾ ആണ്. നമുക്ക് IV ഇഞ്ചെക്ഷൻസ് ആയിട്ട് കൊടുക്കാം, പിന്നെ ഓറലി നമുക്ക് എടുക്കാം. അതായത് ടാബ്ലറ്റ് ഫോമിലും സ്പ്രേ ഫോമിലും ഒക്കെ ഉണ്ട്, അങ്ങനെ എടുക്കാം. പിന്നെ ടോപ്പിക്കലായിട്ട് അതായത് ക്രീംസിലും ലോഷൻസിലും ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഗ്ലൂട്ടാതയോൺ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ മെലാനിൻ ഉണ്ടാക്കുന്ന ഒരു എൻസൈം ഉണ്ട്, ടെൻഡ്രോസിനേസ് എന്ന് പറയും. ആ ഒരു എൻസൈംസിനെ അവിടെ അതിന്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് മെലാനിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൽ രണ്ട് ടൈപ്സ് ഓഫ് മെലാനിൻ ഉണ്ട്, യുമെലാനിനും ഉണ്ട് ഫിയോമെലാനിനും ഉണ്ട്. അതിൽ യുമെലാനിൻ ആണ് എന്താണ് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ടോൺ തരുന്നത്. ആ ഒരു യുമെലാനിനെ ഫിയോമെലാനിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഗ്ലൂട്ടാതയോൺ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു പതുക്കെ പതുക്കെ പതുക്കെ നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ആയി വരുന്നത്. ഇതും നമുക്ക് മെയിൻ്റനൻസ് വേണ്ട സാധനമാണ്. ഒറ്റ തവണ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് തവണ അടുപ്പിച്ചെടുത്തിട്ട് പിന്നെ നിർത്തുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റില്ല. നമുക്ക് അതിന് മെയിൻ്റനൻസ് വേണം.
0: ശരിക്കും നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ചെയ്യും,
1: സ്കിന്നിന്റെ ക്വാളിറ്റി എന്തായാലും ഇംപ്രൂവ് ചെയ്യും, സ്ലൈറ്റ് ആയിട്ട് കളറും ഇംപ്രൂവ് ചെയ്യും.
0: ഓക്കെ. ഇത് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ,
1: കണ്ടിന്യൂഷൻ വേണം. ചിലർ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള

0: ആണ്, ഐ വി ആണോ ക്രീമാണോ ടാബ്ലറ്റ് ആണോ, ഏതായിരിക്കും ഒരു ബെറ്റർ എന്ന് പറയുന്നത്?
1: ഏറ്റവും റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത് ഐ വി ആണ്.
0: ഐ വി ആണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഐ വി ആണ് എടുക്കാറുള്ളത് അല്ലേ? ഓക്കെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: പ്രാദേശിക നാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം കൺസൾട്ടിംഗ് എസ്തെറ്റിക് ഫിസിഷ്യനായ ഡോക്ടർ അഹല്യയാണ് കൂടെയുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സ്കിൻ പ്രോബ്ലമാണ് സ്കിൻ ടാക്സ്. ഇത് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് അമിതവണ്ണമൊക്കെ ഉള്ളവർക്കാണെന്ന് തോന്നുന്നു ഇപ്പോൾ കൂടുതലായിട്ട് ഈ സ്കിൻ ടാക്സ് കാണാറുള്ളത്. ആക്നെ ഉണ്ടാവാറുണ്ട്, ആക്നെ സ്കാൾസ്, അരിമ്പാറ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഇപ്പം പൊതുവായിട്ട് കണ്ടുവരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇതിന് ലേസർ ട്രീറ്റ്മെന്റ് ഒരു നല്ല പരിഹാരമാണോ?
1: ശരിക്കും സ്കിൻ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് ഈ സ്കിൻ ടാക്സ് വരുന്നത്. നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അങ്ങനെയും സ്കിൻ ടാക്സ് വരാം. അപ്പോൾ അത് നമുക്ക് കരിച്ചു കളയാൻ പറ്റും. കോട്ടറി മെഷീൻ വെച്ചിട്ട് കരിച്ചു കളയാനും പറ്റും. ഇത് ലേസേഴ്സ്, സിഒ ടു ലേസേഴ്സ് പോലുള്ള ലേസേഴ്സ് വെച്ചിട്ട് അതിനെ കളയാൻ പറ്റും. ഏറ്റവും എഫക്റ്റീവ് എന്താന്ന് വെച്ചാൽ സിഒ ടു ലേസർ ആണ്. ബിക്കോസ് കോട്ടറി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചത് പെയിൻഫുള്ളും ആണ്. ആ പാട്, അത് എടുത്ത പാട് കുറച്ച് നാൾ അവിടെ കിടക്കും. ബട്ട് ലേസറിൽ അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു റിക്കവറി വരും നമുക്ക്.
0: അപ്പോൾ ലേസർ
1: കളയാൻ പറ്റും.
0: ലേസർ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ അല്ലെ? അതുപോലെ തന്നെ ലേസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അതൊരു നല്ല പരിഹാരമാണോ?
1: ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഒരു എന്താണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് അമിത രോമ വളർച്ചയ്ക്ക്. ഇതും പി സി ഒ ഡി പോലുള്ള ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ മെയിന്റനൻസ് വേണം. അവർക്ക് സാധാരണയുള്ള ആൾക്കാരിനെക്കാട്ടിലും കൂടുതൽ മെയിന്റനൻസ് വേണ്ടി വരും. മറ്റുള്ളവർക്ക് അത്ര മെയിന്റനൻസ് വേണ്ടി വരില്ല. എന്നാലും ഒരു നമ്മൾ 6-7 സിറ്റിംഗ്സ് ഒക്കെ വേണമെന്ന് പറയും.
0: ഓ, അത്ര വേണ്ടി വരും അല്ലെ? ശരിക്കും ഈ പറഞ്ഞ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കണ്ടിന്യൂഷൻ, ഒരു ഫോളോ അപ്പ്, എല്ലാം ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണെന്ന് തന്നെ പറയണം അല്ലേ? അതുപോലെ തന്നെ ലേസറിന്റെ കാര്യം പറഞ്ഞപ്പോ മറ്റൊരു കേട്ടിട്ടുള്ള ഒന്നാണ് സിഒ ടു ലേസർ ട്രീറ്റ്മെന്റ്. അതെന്താണ്
1: സിഒ ടു? ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതിൽ നമുക്ക് പലവിധ കാര്യങ്ങൾ ചെയ്യാം. ഈ പറഞ്ഞതുപോലെ അരിമ്പാറ, ഈ പാലുണ്ണി റിമൂവൽ, ഇതെല്ലാം ചെയ്യാം. ഫ്രക്കിൾസ്, മോൾസ് എല്ലാം നമുക്ക് അതിൽ ചെയ്യാൻ
0: പറ്റും.
1: ഇത് കൂടാതെ നമുക്ക് നമ്മുടെ സ്കിന്നിന് അതായത് ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സും ചെയ്യാൻ പറ്റും. സ്കിൻ റീജുവനേഷൻ, റീസർഫേസിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. സ്ട്രെച്ച് മാർക്സ്, സ്കാർസ്, ഇതൊക്കെ മാറ്റാൻ പറ്റും. ബട്ട് ഇതിനും മെയിന്റനൻസ് വേണം.
0: ഓക്കെ, ഇപ്പോ കോമൺലി എല്ലാവരും നേരിടുന്ന ഒരു പ്രതിസന്ധി, വെല്ലുവിളി എന്നൊക്കെ തന്നെ പറയണം മുടികൊഴിച്ചിൽ. കാരണം ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെയധികം കൂടുതലാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. ശരിക്കും ഈ മുടികൊഴിച്ചിൽ ഒരു കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ട ഒന്ന് തന്നെയല്ലേ?
1: അതെ, പല കാരണങ്ങൾ കൊണ്ട് മുടികൊഴിച്ചിൽ ഉണ്ടാവാം. ഇപ്പൊ മെയിൻലി കണ്ടുവരുന്ന ഒരു എന്താണ് കോസ് ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. നമ്മൾ 100-ൽ 95 പേരെ എടുത്ത് നോക്കിയാലും 95 പേർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണെങ്കിൽ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. ഇത് കൂടാതെ മറ്റ് നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്ക്, അതായത് തൈറോയിഡ് ഇഷ്യൂ ഉള്ളവർക്ക്, പി സി ഒ ഡി ഉള്ളവർക്ക്, ഇങ്ങനെ ഉള്ള കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിഞ്ഞു പോകാം. പിന്നെ നമ്മുടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാം. നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാം. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് പ്രോട്ടീൻ നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാം. പ്രോട്ടീൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ വളരെ കുറവാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബട്ട് അങ്ങനെയല്ല, പ്രോട്ടീൻ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
0: പക്ഷെ നമ്മൾ പറയാറുണ്ടല്ലോ അരിയാഹാരം കഴിച്ച് തന്നെ ജീവിക്കണമെന്ന് പറയാറില്ലേ?
1: ആണ്, അതും വേണം. ബട്ട് പ്രോട്ടീൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. നമ്മൾ നമ്മുടെ ആ ഒരു ഡയറ്റ് ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. പിന്നെ പി സി ഒ ഡി സ്ത്രീകളിൽ മെയിൻ ആയിട്ട് പി സി ഒ ഡി പോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ്സ് നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് പി ആർ പി ചെയ്യാം, ജി എഫ് സി ചെയ്യാം, എക്സോസോംസ് ഉണ്ട്. പി ആർ പിയും ജി എഫ് സി എന്ന് പറഞ്ഞാൽ അത് രണ്ടും നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
0: പി ആർ പി
1: കുറച്ച് ബേസ് ആണ്. എന്താണ് കുറച്ച് പി ആർ പി കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ജി എഫ് സി. അതായത് ജി എഫ് സി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയും. അത് കുറച്ചുകൂടെ പ്യുർ ഫോമാണ്, കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ഫോമാണ്. അപ്പം അതിനകത്തുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ എണ്ണവും അതുപോലെ കൂടുതലാണ്. അപ്പം കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് പി ആർ പി കാട്ടിലും, കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് ജി എഫ് സി. അപ്പൊ ഇതിലെല്ലാം അഡ്വാൻസ്ഡ് ആണ് എക്സോസോംസ്. എക്സോസോംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റെം സെൽസ് ആണ്. അപ്പൊ അത് കുറച്ച് ഇതിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് എക്സോസോംസ്.
0: ഓക്കേ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാഞ്ചേ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാഞ്ചേ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: വീണ്ടും സ്വാഗതം. എന്റെ റേഡിയോ 91.2 ന്യൂ ദേശിംഗനാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഹല്യയാണ്. ഡോക്ടർ സേതുസ് ഗ്ലോസ്കിനിലെ കൺസൾട്ടിംഗ് ഈസ്തെറ്റിക് ഫിസിഷ്യൻ ആണ് ഡോക്ടർ. അപ്പോൾ നമുക്ക് ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ സംരക്ഷണം, മുടിയുടെ സംരക്ഷണം ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചുണ്ടികളുടെ സംരക്ഷണം. പക്ഷെ അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു പക്ഷേ ഒന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ലിപ്പ് എന്ന് പറയുന്നത്. ഈ ലിപ്പിന്റെ കാര്യത്തിൽ സംരക്ഷണത്തിൽ വരുന്നതാണ് ലിപ് പീലിംഗ്. അത് എന്താണ്
1: ലിപ് പീലിംഗ്? ഈ ഞാൻ നേരത്തെ കെമിക്കൽ പീൽ പറഞ്ഞതുപോലെ തന്നെ കെമിക്കൽ പീൽ ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മൾ ലിപ്പിന് ചെയ്യുന്ന കെമിക്കൽ പീലാണ് ലിപ് പീൽ. അതും നമ്മളൊരു മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജന്റ് വെച്ചിന് ലിപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് പൊതുവേ നമ്മള് ലിപ്പില് എപ്പോഴും എന്തെങ്കിലും ഫ്രിക്ഷൻ കൊടുക്കുക, എപ്പോഴും ലിപ്പ് നമ്മള് ഡ്രൈ ആകുമ്പോൾ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ലിക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കൊണ്ട് ലിപ്പ് കൂടുതൽ ഡാർക്ക് ആവാറുണ്ട്. അപ്പോ ചിലർക്ക് സ്മോക്കിംഗ് കാണും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ചുറ്റും ആ പേസ്റ്റ് പറ്റിയിരിക്കുന്നത് ചില പേസ്റ്റിലൊക്കെ ആ ഒരു ലിപ്പിനെ ഡാർക്കനാക്കാനുള്ള കണ്ടന്റ് കാണും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ലിപ്പിൽ നല്ലതായിരിക്കും.
0: ഓക്കെ, അതും ഈ പറഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞ ട്രീറ്റ്മെന്റ്സിന്റെ കൂട്ട് ഒരു കണ്ടിന്യൂഷൻ വേണം.
1: എന്നിട്ട് നമ്മൾ ഇവിടെയും നമ്മൾ എന്താണ് ലിപ്പില് SPF ഉള്ള ലിപ് ബാം ഉപയോഗിക്കാം.
0: ഓക്കെ, UV പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള അല്ലെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിലും നമ്മൾ പൊതുവേ UV പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ?
1: അതെ, പൊതുവേ അതാണ് നല്ലത്.
0: ഓക്കെ, അപ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, സ്കിന്നിന്റെ കാര്യവും മുടിയുടെ കാര്യവും ചുണ്ണിന്റെ കാര്യവും ഒക്കെ പറഞ്ഞു. വേറെ എന്തൊക്കെയാണ് ഈ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത്?
1: നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ടബിൾസ് ഉണ്ട്, ബൊട്ടോക്സ് ഉണ്ട്, ഫില്ലേഴ്സ് ഉണ്ട്, ത്രെഡ് ലിഫ്റ്റ് ഉണ്ട്, സ്കിൻ ബൂസ്റ്റേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് മെയിന്റനൻസ് വേണം.
0: മെയിന്റനൻസ് വേണം. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ബൊട്ടോക്സ് എന്നൊക്കെ പറയുമ്പോൾ
1: അതെ, ചുളിവുകളൊക്കെ മാറാനായിട്ട് നമുക്ക് ബൊട്ടോക്സ് എടുക്കാം.
0: ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതേക്കുറിച്ച് അല്ലേ? ഓക്കെ,
1: പിന്നെ നമുക്ക് നമ്മുടെ കുറെ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലോസ് ഉണ്ടാവാറുണ്ട് ഫേസിൽ. അപ്പൊ നമുക്ക് ആ ഒരു ഫേസിലൊക്കെ ഹോളോനസ് ഉണ്ടാകാം നമ്മുടെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്താണ് ഫില്ലേഴ്സ് കൊടുത്തിട്ട് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. സാഗ് ചെയ്ത സ്കിന്നൊക്കെ നമുക്ക് ത്രെഡ് ലിഫ്റ്റ് വഴി നമുക്ക് ആ ഒരു എന്താണൊന്ന്
0: ടൈറ്റാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കുറേ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഫോളോ അപ്പ് വേണ്ട, കണ്ടിന്യൂഷൻ വേണ്ട കുറേ കാര്യങ്ങളാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ കഴിയുന്ന ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ സേതുസ് ഗ്ലോസ്കിനിലെ കൺസൾട്ടന്റ് ഏസ്തെറ്റിക് ഫിസിഷ്യനായ ഡോക്ടർ അഹല്യയാണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു ഗോപിക.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
6: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

എല്ലാവർക്കും എൻ്റെ റേഡിയോ 91.1 രുചി താളത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഐശ്വര്യകുട്ടിയാണ് കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ അതിഥി ഉണ്ട് കേട്ടോ. ഒരു മരുന്നിന് തുല്യമായിട്ടുള്ളൊരു അതിഥിയാണ് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളത്. വൈറ്റമിൻ എയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു അതിഥി. നമ്മുടെ ശരീരത്തെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനും നമ്മുടെ ചർമ്മത്തിൻ്റെ ഭംഗിയൊക്കെ കാത്തു സൂക്ഷിക്കാനും ഈ ഒരു അതിഥി ബെസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരുപാട് വളച്ച് കിട്ടുന്നില്ല. എൻ്റെ അടുക്കളയിൽ ഇന്ന് കൂടെയുള്ളത് പപ്പായ ആണ് കേട്ടോ. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് പപ്പായ വെച്ചിട്ടൊരു കറിയാണ്. ഇറച്ചിക്കറി പോലും തോറ്റുപോകുന്ന ഒരു കറിയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് പപ്പായ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരുണ്ട്. വെറുതെ കഴിക്കാനും ഇഷ്ടമല്ല, പഴുത്തത് കഴിക്കാനും ഇഷ്ടമല്ല. നമ്മൾ അമ്മമാർക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഈ കുട്ടികളെയും കൊണ്ട് പപ്പായയൊക്കെ കഴിപ്പിക്കുന്നത് അല്ലേ. ചോറിനൊപ്പം ചിക്കൻ കറിയുടെ അതേ രുചിയിൽ ഈ ഒരു പപ്പായ കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരതങ്ങ് കഴിച്ചോളും. കുട്ടികൾ പപ്പായ കൊണ്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയതെന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് വൈകിക്കാതെ തന്നെ പെട്ടെന്ന് ഈ ഒരു പപ്പായ കറി തയ്യാറാക്കിയെടുക്കാം അല്ലേ. അതിനായിട്ട് നമുക്ക് ഈ ഒരു പപ്പായ വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. വൃത്തിയാക്കി എടുത്ത ശേഷം ഒരു മീഡിയം വലുപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഒരുപാട് വലുപ്പം കുറച്ച് അരിയരുത്, അതുപോലെ തന്നെ ഒരുപാട് വലുപ്പം കൂട്ടിയും അരിയരുത്. ഒരു മീഡിയം ടൈപ്പിൽ വേണം ഈ ഒരു പപ്പായ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ഒരു പപ്പായ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പായയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതൊക്കെ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മാത്രം ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് തന്നെ കുറച്ച് തേങ്ങാപ്പൂളൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു സമയത്ത് നമ്മുടെ തീ അല്പം കുറച്ച് വയ്ക്കണം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരക കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരീച്ചെടുക്കുക. അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ. ആദ്യമേ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സവാള എടുത്ത് നല്ല പൊടി പൊടി പോലെ അരിയാം. അതിനോടൊപ്പം തന്നെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു പപ്പായ വാട്ടിയെടുത്തിട്ടുള്ള അതേ ചട്ടിയിലേക്ക്, അതേ എണ്ണയിലേക്ക് ഈ ഒരു സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ തീ നല്ല രീതിക്ക് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇതിലേക്ക് തന്നെ തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക്

ഇത് എന്റെ റേഡിയോ 91.2 രുചിതാളം. നിങ്ങളോടൊപ്പം കൂടെ തന്നെയുള്ളത് ഐശ്വര്യാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ കറിയുടെ രുചിയിൽ പപ്പായി വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. അപ്പൊ ഇതേ നമ്മുടെ സവാളയും തക്കാളിയും മുളകുപൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് പെരിഞ്ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് അരച്ച ആ ഒരു മിശ്രിതം കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യമേ വഴട്ടി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു പപ്പായം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കിയ ശേഷം നമുക്ക് എത്രത്തോളം ചാറ് വേണോ ഈ ഒരു കറിക്ക് അതിനനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തീയുടെ ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇനി നമ്മുടെ കറിയൊക്കെ നിന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ദാ നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനേക്കുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കറി ഒന്ന് പറ്റി വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് കടുക് വറുക്കാം അല്ലേ. കറിയിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കടുകൂടെ പൊട്ടിക്കുകയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വേണം കടുകിടാനായിട്ട് കേട്ടോ. തേ നമ്മുടെ കടുകൊക്കെ ഇന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മാത്രം കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി ഏകദേശം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കറിയിലേക്ക് ഈ ഒരു താളിപ്പൊടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഈ കിടിലം ടേസ്റ്റുള്ള ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള നമ്മുടെ ഈ ഒരു പപ്പായ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ്, നല്ലൊരു ചിക്കൻ കറിയുടെ മണം തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായമൊക്കെ പറയണേ കേട്ടോ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യസംസ്കരണ മേഖലകളിൽ സാധ്യതയേറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആഫ്രിക്കയിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ഈ രാജ്യങ്ങളിൽ താമസിക്കുന്നവരും യാത്ര ചെയ്യുന്നവരുമായ ഇന്ത്യക്കാർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകേന്ദ്രങ്ങൾ നൽകുന്ന ആരോഗ്യ മാർഗനിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ ആരോഗ്യ മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയിൽ ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനം തന്നെയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് ധാരാളം സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞ സർക്കാർ കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യവസായ മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും സൌകര്യം മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട്.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. 27നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകുന്നതിനു മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമ്പാടത്ത് ജലസേചന സൌകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. ഒരു ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഉൽപാദന ചെലവ്. ഒരു ക്വിന്റൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും. കൊയ്തെടുത്ത നെല്ലുകൾ ഉണങ്ങുന്നതിനും സംഭരിക്കുന്നതിനുമായി പ്രത്യേക ഒരുക്കങ്ങളും കർഷകർ പൂർത്തിയാക്കിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത പുനർനിർമ്മാണം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളും കായലോര ടൂറിസവും പ്രതിസന്ധിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ആലപ്പുഴ ജില്ലയിൽ ഇന്നലെയും ഇന്നുമായി കനത്ത മഴയാണ് ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് യാത്ര ദുരിതപൂർണമാക്കി. ദേശീയപാത നവീകരണമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള 100-ലധികം വീടുകളിൽ വെള്ളം കയറി. കായലോര ടൂറിസം മേഖലയെയും മഴ ബാധിച്ചിട്ടുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരം ജിയോവാനി 80 പെരിക്കാർഡാണ് ജോക്കോവിച്ചിന്റെ എതിരാളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10-ന് നട അടയ്ക്കും. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 116,640 രൂപയും ഗ്രാമിന് 14,580 രൂപയുമാണ് ഇന്നത്തെ വില. വയനാട് ടൌൺഷിപ്പ് സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതിനായി കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പുലർച്ചെ 3:00 അപകടം. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ പൊള്ളരേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി രജിൻ ലാലാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി ഇന്ത്യ. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം. കേരളം വ്യവസായ സൌഹൃദ സംസ്ഥാനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, ഭക്ഷ്യസംസ്കരണ മേഖലകളിൽ സാധ്യത ഏറെയെന്നും മന്ത്രി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 27-28 തീയതികളിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2. വാർത്താ പ്രക്ഷേപണം 12:50.
5: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
6: താൻ ഒറ്റയ്ക്ക് പോവോ?
5: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ് ഉദ്ഘാടനം.

0: സ്റ്റിച്ചിംഗ് സെന്റർ അലീന, അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: 是我你。നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
0: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം July 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
3: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I'm also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും രണ്ട് ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക ഒന്നാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡേ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2-ാമതും കോൺഗ്രസ് 3-ാമതും തൃണമൂൽ കോൺഗ്രസ് 4-ാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. GST കമ്മീഷണറായി PB നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരുരാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
8: സ്റ്റേ ട്യൂൺ, റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോകുമോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: Stay tuned, stay happy with the Radio 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോകുമോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
3: താൻ ഒറ്റയ്ക്ക് പോവോ?
2: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
4: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോകുമോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
5: താൻ ഒറ്റയ്ക്ക് പോവോ?
4: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
6: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ റേഡിയോ 91.2.

0: ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്! ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
6: താൻ ഒറ്റയ്ക്ക് പോവോ?
5: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
7: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
8: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
9: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
10: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജി മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജി മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
7: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
8: പിന്നെ തീർച്ചയായും വാങ്ങണം.
7: എവിടെ നിന്ന് വാങ്ങാനാ?
8: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
7: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
8: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
11: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
12: പാട്ടുകളുമായി ഇത് എൻ്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
6: താൻ ഒറ്റയ്ക്ക് പോവോ?
5: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
10: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
11: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം

പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് ജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ച് ആൻഡ് ജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്�വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
5: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച്.

0: ഓഫ് ആർട്സിൽ ചിത്രകൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻജി മാളിൽ തുടങ്ങാൻ പോകുന്നു.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വില കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജി മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വില കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജി മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 മെയ് തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.

0: ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് എം മാളിൽ തുടങ്ങാൻ പോകും.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകും.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വില കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വില കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
2: താൻ ഒറ്റയ്ക്ക് പോവോ?
1: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം May 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: നാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: കാലാന്തരം.
1: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
0: കാലാന്തരം.
1: കേരളത്തിൽ വീണ്ടും ഒരു പുതിയ സർക്കാർ ഭരണത്തിലേറിയിരിക്കുന്നു. ഏറെ പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും എല്ലാം ആ ഭരണകൂടത്തിന്റെ പിറവിക്ക് പിന്നിലുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കൊപ്പം നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റം എന്ന ആശയം ജനാധിപത്യപരമായി നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ഭരണകൂടങ്ങൾക്കും ചെയ്യാനായി ധാരാളം പ്രവൃത്തികളുണ്ട്. എത്രയെണ്ണം ഏറ്റെടുക്കാൻ കഴിയും, എത്ര വിജയിപ്പിക്കാൻ കഴിയും എന്നൊന്നും ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. എങ്കിലും ഓരോ മാറ്റങ്ങളെയും ജനം പ്രതീക്ഷകളോടെയാണ് വരവേൽക്കുന്നത്. കേരളത്തിൽ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നു. പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമടങ്ങിയ മന്ത്രിസഭ അവർക്ക് കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് കാലാന്തരം ആഗ്രഹിക്കുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ആമയെ ചുടുന്നെങ്കിൽ അത് മറച്ചിട്ട് ചെയ്യണം എന്ന്. പണ്ട് ആരോ പറഞ്ഞതാണ്. ആമയ്ക്ക് ചില സവിശേഷതകളുണ്ട്, അവ എപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ശത്രുവിനെ കണ്ടാൽ തല വലിച്ച് അകത്താക്കി ഞാൻ ആരുമല്ലേ എന്ന രീതിയിൽ അങ്ങനെ കിടക്കും. ആളിന്റെ സാമീപ്യം അകന്നു കഴിഞ്ഞാൽ വീണ്ടും നീങ്ങി തുടങ്ങും. വളരെയേറെ ആയുസ്സുള്ള ഒരു ജീവിയാണ് ആമ. ആമകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പ്രകൃതിയുടെ ചലനങ്ങൾക്കൊപ്പം. നമ്മുടെ ജൈവ വൈവിധ്യത്തിന്റെ പ്രധാനപ്പെട്ട പങ്കാളികളിൽ ഒരാളാണ് ആമയും. നൂറ്റാണ്ടുകൾ വരെ അവ ജീവിച്ചിരിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നോ ഒരിക്കൽ കുറെ പേർ ആമയെ ചുട്ടുതിന്നാൻ ശ്രമിച്ചു. ഇന്ന് അത് നിയമപരമായി തെറ്റാണ്. വന്യജീവി നിയമപ്രകാരം അത് ശിക്ഷാർഹവുമാണ്. അക്കാലത്ത് അത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആമയെ ചുടാൻ വേണ്ടി നേരെ തീയിലേക്ക് ഇട്ടു. പക്ഷേ ആമ ഇഴഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്ക് ആമയെ ചുട്ടെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അതുവഴി നടന്നുപോയ ആരെയും ദ്രോഹിക്കാത്ത ഒരു മനുഷ്യനാണ് ഈ പഴഞ്ചൊല്ലായി പിന്നീട് മാറിയ കാര്യം പറഞ്ഞുകൊടുത്തത്. ആമയെ ചുടുന്നെങ്കിൽ അത് കമഴ്ത്തിയിട്ട് ചെയ്യണം എന്നത്. ഈ പഴഞ്ചൊല്ലിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ഇത് പറഞ്ഞുകൊടുത്തത്. എന്നാൽ ആ പറഞ്ഞുകൊടുത്തത് ഒരു ഹിംസയ്ക്ക് വേണ്ടിയാണ്. താനിത് പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ആമയെ ചുട്ടെടുക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാകും എന്ന തിരിച്ചറിയലും അതിന്റെ പിന്നിലുണ്ട്. ഈ ആമക്കഥയൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. അതിന് ഒരു കാരണവുമുണ്ട്. മെയ് മാസം 23 ആമകൾക്കുള്ള ദിനമാണ്. പല കഥകളിലെയും താരമാണ് ആമ. തീരെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൊക്കെ ആമ ഒരു താരമായി വരും. പുരാണങ്ങളിലും ആമ കഥാപാത്രമായി വരുന്നുണ്ട്. കഥ അങ്ങനെ പല രീതിയിൽ വരും. ശാസ്ത്രലോകം വളരെ സവിശേഷമായി കാണുന്ന ജീവിവർഗമാണ് ആമകൾ. ഇഴജന്തുവർഗത്തിലാണ് അവ പെടുക. കോട്ടൈലോസർ എന്ന പ്രാചീന ഇഴജന്തുക്കളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് ആമകൾ എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി മനുഷ്യർ ഒരു കാലത്ത് നന്നായി ഇവയെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ വംശനാശം സംഭവിച്ചു പോയ വർഗം കൂടിയാണ് ആമയുടേത്. ജുറാസിക് പാർക്ക് എന്ന സിനിമയിലൂടെ നാം കണ്ടതാണ് ഡൈനോസറുകളുടെ ജീവിതവും മറ്റും. ഏതാണ്ട് അവ ജീവിച്ചിരുന്ന കാലം മുതൽ തന്നെ ഭൂമിയിൽ ആമകളുണ്ട് എന്നാണ് കണക്ക്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവവർഗം 188 വർഷം വരെ ജീവിച്ച ആമകളുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. 50-ലധികം എല്ലുകൾ ചേർന്ന് ഉണ്ടായ ഒരു പുറന്തോട് ആമകളെ സംരക്ഷിക്കുന്നു. ഇന്ത്യയിലെ കടൽത്തീരങ്ങളിലും ധാരാളമായി കടലാമകളുണ്ട്. നമ്മളുടെ കായൽ തീരത്തും കുളങ്ങളുടെ കരയിലും പാടങ്ങളിലുമെല്ലാം ആമകൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അമിതമായ വേട്ട ഉണ്ടായപ്പോൾ അവ ഇല്ലാതായതാണ്. ആമകൾക്കും ഒരു ദിനമുണ്ട്, അവരെ സംരക്ഷിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 2023 മുതൽ ആമകൾക്കുള്ള ദിനം ആചരിക്കപ്പെടുന്നു. ആമകളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രസക്തി എല്ലാവരും ഓർത്തിരിക്കുമല്ലോ.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ചാൻഡ് മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ചാൻഡ് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ചാൻജയ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: കാലാന്തരം.
4: കൊളോത്ത് തട്ടാരത്ത് സുകുമാരൻ എന്ന് പറഞ്ഞാൽ ആരും തന്നെ ആളിനെ തിരിച്ചറിയണമെന്നില്ല. എന്നാൽ സുകുമാർ അഴിക്കോട് എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട മലയാളികളെല്ലാം തന്നെ അത് അറിയും. മലയാള ഭാഷയ്ക്കും നമ്മുടെ തത്വചിന്തയ്ക്കുമൊക്കെ ധാരാളം സംഭാവനകൾ നൽകിയ അധ്യാപകൻ, നിരൂപകൻ, ഭരണകർത്താവ്, മലയാള സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരൻ എന്നൊക്കെയുള്ള നിലകളിൽ പരിശോഭിച്ച വ്യക്തിത്വം. 1984 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി പുറത്തിറങ്ങി, തത്വമസി. ഇന്ത്യൻ തത്വചിന്തയ്ക്കും വേദങ്ങളെ സംബന്ധിച്ചും ഉപനിഷത്തുകളെ സംബന്ധിച്ചുമൊക്കെ വളരെ വ്യക്തമായ വ്യാഖ്യാനം നൽകിയ കൃതി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിങ്ങനെ നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായി. 2007 ഇന്ത്യ സർക്കാർ അദ്ദേഹത്തിന് 4th പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും നൽകി. അവാർഡ് ഒരു വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടി ആ ധിഷണാശാലി അത് നിരസിക്കുകയും ചെയ്തു. 1926 May 26 സുകുമാർ അഴീക്കോട് ജനിച്ചത്. ഈ വർഷം അദ്ദേഹത്തിന്റെ 100th ജന്മവാർഷികമാണ്. കണ്ണൂർ ജില്ലയിലെ അഴീക്കോടാണ് അദ്ദേഹം ജനിച്ചത്. സ്കൂൾ പഠനത്തിന് ശേഷം കോളേജിൽ ചേർന്ന് അദ്ദേഹം മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്നും കൊമേഴ്സിലാണ് ബിരുദം നേടിയത്. പിന്നീട് മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടി. ട്രെയിനിങ് കോളേജുകളിൽ അധ്യാപകനായും പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാളം വകുപ്പ് മേധാവിയായും പ്രൊഫസറായും ഒക്കെ സേവനമനുഷ്ഠിച്ചു. PhD നേടി. പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. തനിക്ക് പറ്റിയ ഒരു സ്ത്രീയെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചില്ല എന്ന് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം തൃശൂരിലാണ് താമസിച്ചത്. 2012 January 24 തൃശൂരിലെ അമല ആശുപത്രിയിൽ വെച്ച് 85 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. നാട്ടിലുണ്ടാകുന്ന സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുന്ന എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. തികഞ്ഞ ഗാന്ധിയനാണെങ്കിലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും മറ്റ് ബഹുജന പാർട്ടികളുടെയും ഒക്കെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും അവയെ വിലയിരുത്തുകയും നല്ലതിനെ ഉൾക്കൊള്ളുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പല പ്രമുഖരും അവരുടെ ജീവിതത്തിൽ പിന്തുടർന്ന തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും സുകുമാർ അഴീക്കോട് പോരാട്ടം തുടർന്നു. ഒരിക്കൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. എന്നും അവാർഡുകളും ബഹുമതികളും ഒക്കെ തേടിയെത്തിയെങ്കിലും അദ്ദേഹം അതിൽ പലതും നിരസിക്കുകയും എല്ലാ കാലത്തും മലയാളത്തിന്റെ സാഹിത്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും തന്റേതായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും ധാരാളം പേർ വായിക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നു. കാലാന്തരത്തിന്റെ ഓർമ്മപ്പൂക്കൾ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ധിഷണാശാലിയാണ് സുകുമാർ അഴീക്കോട്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ജനസംഖ്യയുടെ 65% പേരും 35 താഴെയുള്ളവരാണ്. ശരാശരി പ്രായം 28. 2047 ആകുമ്പോഴേക്കും ജോലി ചെയ്യാൻ പര്യാപ്തരായ യുവജനങ്ങളുടെ എണ്ണം വളരെ കൂടും എന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ അവർക്കൊക്കെ ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നാട്ടിന്റെ നയ രൂപീകരണ സമിതികളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അവസരങ്ങളുടെ വാതിലുകൾ യുവാക്കൾക്ക് മുന്നിൽ എത്രത്തോളം തുറന്നുകൊടുക്കുന്നു എന്നുള്ളത് അറിയില്ല. കോവിഡിന്റെയും ലോകമാകമാനമുണ്ടായ സാമ്പത്തിക മാന്ദ്യങ്ങളുടെയും ഒക്കെ പിടിയിൽ നിന്ന് കുറേശ്ശെ മോചനം നേടി വരുമ്പോഴാണ് പല മേഖലകളിലും ഉണ്ടാകുന്ന യുദ്ധവും മറ്റ് ഭീഷണികളും നമ്മുടെയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത്. എന്നാൽ 2034 തൊഴിൽ ലഭ്യതയും തൊഴിൽ ചെയ്യാൻ ശേഷിയുള്ളവരുടെ എണ്ണവും തമ്മിലുള്ള എണ്ണം തുല്യമാകും എന്നാണ് പ്രതീക്ഷ. യുവാക്കളുടെ തൊഴിലില്ലായ്മ നിലവിൽ ഏതാണ്ട് 20% വരും. ബിരുദധാരികളിൽ 51% പേർക്ക് മാത്രമേ ഇപ്പോൾ തൊഴിൽ കിട്ടുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. നമ്മുടെ ഉൽപ്പാദന മേഖലയിൽ ഇനിയും ധാരാളം തൊഴിൽ ശേഷിയുള്ളവരെ ആവശ്യവുമുണ്ട്. എന്നാൽ അത് കൃത്യമായി നൽകാൻ നമുക്ക് കഴിയുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നൈപുണ്യം വികസനം എന്നുള്ളതാണ് സർക്കാരിന്റെയും നയം. എന്നാൽ നൈപുണ്യമുള്ള മേഖലകൾ കണ്ടെത്തി അവിടെ മിടുക്കരാകാൻ നമ്മുടെ യുവാക്കളിൽ പലർക്കും കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. സമീപകാലത്ത് നന്നായി വികസിച്ച പല രാജ്യങ്ങളിലും നൈപുണ്യശേഷിയുടെ വർദ്ധനവാണ് അവിടുത്തെ വളർച്ചയ്ക്ക് കാരണമായത് എന്നാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാക്കളുടെയും ശേഷിയെ നൈപുണ്യ വികസനത്തിലേക്ക്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൊഴിൽ നേടാൻ നൈപുണ്യ വികസനം സഹായിക്കും. പഴയ രീതിയിലുള്ള പഠനങ്ങളോ മറ്റ് കോഴ്സുകളോ തൊഴിൽ നൽകാൻ എത്രത്തോളം ഉതകും എന്നുള്ളത് ആലോചനാ വിഷയമാണ്. പുതിയ കാലത്തിന്റെ ലോകം ആവശ്യപ്പെടുന്നത് ഏതു തരത്തിലുള്ള കോഴ്സുകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള മേഖലകളിലേക്ക് നമ്മളുടെ യുവാക്കൾ തിരിയട്ടെ എന്ന് കാലാന്തരം ആഗ്രഹിക്കാം.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് എം മാളിൽ തുടങ്ങാൻ പോകുന്നു.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ച് ആൻഡ് എം മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യമുണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
1: താൻ ഒറ്റയ്ക്ക് പോവോ?
0: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം മെയ് 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: കാലാന്തരം.
1: പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതിനോ കാണുന്നതിനോ പഠിക്കുന്നതിനോ ഒക്കെയാണ്. ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത്? വേഗതയേറിയ ലോകം, എല്ലാ ഇടത്തുനിന്നും ലഭിക്കുന്ന സമ്മർദ്ദങ്ങൾ ഓരോ ദിവസവും ചിട്ടപ്പെടുത്തി ക്രമീകരിക്കാൻ വേണ്ടി മനുഷ്യൻ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. പലതിനെയും മറികടക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പലപ്പോഴും നമുക്കൊക്കെ വിജയിക്കാൻ കഴിയുമെങ്കിലും നല്ലൊരു പങ്കുവരെ പരാജയത്തിന്റെയും സാധ്യതകളുണ്ട്. പരാജയങ്ങളെയും നമ്മൾ പുതിയ പാഠങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതേ മാർഗമുള്ളൂ. മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മനുഷ്യർക്ക് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കാമെങ്കിൽ മാനസികാവസ്ഥ നന്നാക്കിയെടുക്കാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. തലച്ചോറിനെ അത്തരത്തിൽ ഉത്തേജിപ്പിച്ചെടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തെ വളരെ സന്തോഷകരമാക്കി മാറ്റാൻ കഴിയുന്ന ചില നിർദ്ദേശങ്ങൾ മനഃശാസ്ത്രജ്ഞരുടെ സംഘടനകൾ ശുപാർശ ചെയ്യുന്നു. അതിലൊന്ന് പുസ്തക വായന തന്നെയാണ്. ഒരുപക്ഷെ പുതിയ കാലത്ത് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ശേഷി. പുസ്തകങ്ങൾ വായിക്കാൻ ദിവസവും സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് അവർ പറയുന്നു. പുറത്തേക്കുള്ള യാത്രകളും സഹായിക്കും. നല്ല ഹോബികൾ കണ്ടെത്തുക. നിലവിലുള്ള ഹോബികൾ നിങ്ങളുടെ സമയത്തെ പാഴാക്കുകയാണെങ്കിൽ അത് മാറ്റി പുതിയ ഹോബികൾ കണ്ടെത്തുക. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായ ഒരു പ്രവർത്തനമാണ് സന്നദ്ധ സേവനം എന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും നഷ്ടപ്പെട്ടു വരുന്നതും സന്നദ്ധ പ്രവർത്തനത്തിനുള്ള താല്പര്യമാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ വഴികളും കുളങ്ങളും അതുപോലെയുള്ള പൊതു സംവിധാനങ്ങളൊക്കെ തന്നെ നിർമ്മിക്കപ്പെട്ടത് സന്നദ്ധ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതൊക്കെ നിലനിർത്തിയതും അങ്ങനെ തന്നെ. അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തനം എന്ന ശേഷിയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു പ്രവർത്തനത്തിലേക്ക് തിരിയുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഉണർവ് പകരും. സംഗീത ഉപകരണങ്ങളുടെ പരിശീലനവും പുതിയ ഭാഷകൾ പഠിക്കുന്നതും നൃത്തം ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ ചിന്തകളെയും മനോവ്യാപാരങ്ങളെയും ഒക്കെ മാറ്റിയെടുക്കും. അങ്ങനെ കൂടുതൽ ഊർജത്തോടെ സന്തോഷകരമായി ജീവിതത്തെ നേരിടാൻ ന്യൂറോ സയന്റിസ്റ്റുകൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. ചിരിയിലൂടെ ചിന്തകളിലൂടെ ലോകത്തെ രാഷ്ട്രീയ നീക്കങ്ങളിലെ മാനുഷിക വശങ്ങളില്ലാത്തതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണിച്ചു തന്ന പ്രശസ്തനായ ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിൻ പറഞ്ഞ ചില വരികൾ ഇവിടെ ഉദ്ധരിക്കാം. ജീവിതത്തിന്റെ വഴി സ്വതന്ത്രവും സുന്ദരവുമാകാം, പക്ഷേ നമുക്ക് വഴി തെറ്റിയിരിക്കുന്നു. മനുഷ്യരുടെ ആത്മാവുകളിൽ ദുര വിഷം കുത്തിവെച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ വഴിയിൽ വിരോധത്തിന്റെ മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. നമ്മെ മൂഢന്മാരാക്കി ദുരിതത്തിലേക്കും ചോരച്ചാലിലേക്കും നയിക്കുകയാണ്. നാം കൂടുതൽ വേഗത നേടിയെടുത്തു, നന്നായി. പക്ഷേ നാം നമ്മളിൽ തന്നെ അടച്ചിരിപ്പാണ്. വാരിക്കോരിത്തരുന്ന യന്ത്രം നമ്മെ ദാരിദ്ര്യത്തിലേക്കാണ് നയിക്കുന്നത്. അറിവ് നമ്മെ ദോഷൈക ദൃക്കുകളാക്കി മാറ്റിയിരിക്കുന്നു. നമ്മുടെ ബുദ്ധി നമ്മളെ പരുക്കന്മാരും കരുണയില്ലാത്തവരുമാക്കി മാറ്റി. നാം ഒരുപാട് ചിന്തിക്കുകയും വളരെ കുറച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യന്ത്രത്തെക്കാൾ നമുക്ക് വേണ്ടത് മനുഷ്യനും മാനുഷികതയുമാണ്. സാമർഥ്യത്തെക്കാൾ നമുക്ക് വേണ്ടത് കരുണയും സൗമനസ്യവുമാണ്. ഇവയൊന്നുമില്ലെങ്കിൽ ജീവിതം വെറും അക്രമസമരമാകും. എല്ലാം അങ്ങനെ ഒടുങ്ങുകയും ചെയ്യും. ചാർലി ചാപ്ലിന്റെ ഈ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാലാന്തരത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും ബുധനാഴ്ചകളിൽ രാവിലെ 9 മണിക്കും. എല്ലാവർക്കും നന്ദി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ രണ്ടു മൂന്ന് തരം ആളുകളുണ്ട് സേവന മേഖലയിൽ. ഒരു തരം ആളുകൾ വലിയ പ്രഭാഷകരാണ്, പറഞ്ഞു പറഞ്ഞ് കരയിപ്പിക്കും. അവരുടെ വാക്കുകളുടെ മനോഹാരിതയും ആത്മാവുമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നും അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ സേവന മേഖലയുടെ ഒരു സ്ഥലങ്ങളിലും അവരെ കാണാറില്ല. അവർ കയ്യിൽ നിന്നൊന്നും മുടക്കാറില്ല. എന്നാൽ പ്രയാസപ്പെടുന്നവന്റെ ഒരു പ്രയാസം മറ്റൊരാളിനോട് പറയാറുമില്ല. കാരണം പറഞ്ഞാൽ അയാൾ ചോദിച്ചാലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെയെന്ന്. അപ്പൊ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് നഷ്ടപ്പെടില്ലേ? അതിനേക്കാൾ അവർക്കിഷ്ടം ഈ പറഞ്ഞതുപോലെ വാക്കുകൾ കൊണ്ട് വല്ലാതെ പ്രയോഗിച്ച് അതിന്റെ ഒരു ആത്മരതി നിർവൃതി എന്നൊക്കെ പറയാവുന്ന ഒരു വികാരം അനുഭവിക്കാനാണ്. രണ്ടാമതായി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, കയ്യിൽ നിന്നൊന്നും ഇറക്കിയില്ലെങ്കിലും മറ്റു പല കഥകളും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഊണ് കൊടുത്തില്ലെങ്കിലും ഊട്ടുപര കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നാടശൈലി ആയിക്കോട്ടെ, അതും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ശീലത്തിന്റെയും ചിന്തയുടെയും ഭാഗമാണെന്ന് വിശ്വസിക്കാം. എന്നാൽ മൂന്നാമതൊരു വിഭാഗം ആളുകൾ സ്വന്തം ജീവിതവും സാഹചര്യങ്ങളും നോക്കാതെ നേരം വെളുക്കുമ്പോൾ മുതൽ പാതിരാത്രി വരെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ. അവരോട് എനിക്ക് വിനീതമായി പറയാനുള്ള ഒരു കാര്യം, ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അവരവരുടെ പരിമിതികളും മറ്റുത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും ഒരു ബോധ്യമുണ്ടാകുകയും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് അയാൾക്കും അയാളുടെ സേവനം ആഗ്രഹിക്കുന്ന മറ്റു മനുഷ്യർക്കും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാതെ ചിന്തിക്കാതെ സ്വയം ഇല്ലാതായി കളയരുത്, സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് സേവനങ്ങൾ ചെയ്യുമ്പോഴും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പാദം മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ബലം ചവിട്ടുന്ന ഭാഗത്തിനുണ്ട് എന്നുള്ള സേവനം ആഗ്രഹിക്കുന്ന മറ്റു മനുഷ്യർക്കും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാതെ ചിന്തിക്കാതെ സ്വയം ഇല്ലാതായി കളയരുത്, സ്വന്തം അസ്തിത്വം നഷ്ടപ്പെടുത്തി കളയരുത്. ഏത് സേവനങ്ങൾ ചെയ്യുമ്പോഴും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പാദം മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ബലം ചവിട്ടുന്ന ഭാഗത്തിനുണ്ട് എന്ന്.
1: ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
2: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

സമയം മധ്യാഹ്നം. ആ പൂമണി മേടത്തളത്തിൽ കൗമാരപ്രായമെത്തിയ ഒരു പെൺകുട്ടി, പാവാടയും ബ്ലൗസും അണിഞ്ഞ, കാണാൻ കൗതുകം ജനിപ്പിക്കുന്ന ഒരു പെൺകുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ദേവദാസി പുത്രിയാണ്. ദേവദാസി പുത്രി എന്ന് പറഞ്ഞാൽ വേശ്യാപുത്രി. അവൾ വായിക്കുന്നതോ രാമായണ കഥ. വേശ്യാപുത്രി പതിവ്രതാരത്നമായ സീതയുടെ കഥ വായിക്കുന്നു, രാമായണം വായിക്കുന്നു. സകല സുഖകുല വിമല തിലകിതകളേവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ സകല സുഖകുല വിമല തിലക

ദേവദാസിയുടെ മകൾ വേശ്യാപുത്രി രാമായണം വായിക്കുന്നുകൊണ്ടാവാം അത്ഭുത സ്തബ്ധനായ മട്ടിൽ ആകാശത്തിന്റെ ഒത്തമധ്യത്ത് സൂര്യനും നിന്നുപോയത്.

സ്വന്തം കൃത്യനിർവഹണത്തിൽ വലിയ കണിശക്കാരനാണല്ലോ ഈ സൂര്യൻ. ലോകത്തെന്തും സംഭവിച്ചുകൊള്ളട്ടെ, ആരൊക്കെയോ ജനിക്കട്ടെ, ആരൊക്കെയോ മരിക്കട്ടെ, സൂര്യന് അതൊന്നും അന്വേഷിച്ചു പോകാൻ സമയമില്ല. അത്ര വലിയ കണിശക്കാരനായി സൂര്യനും ഈ പെൺകുട്ടിയുടെ പാരായണം കേട്ടപ്പോഴേക്ക് അത്ഭുത സ്തബ്ധനായി നിൽക്കുകയാണ്.

സൂര്യൻ മാത്രമല്ല, ആ പൂമണിമേടയുടെ പുരോഭാഗത്ത് ഉള്ള പൂന്തോപ്പിൽ അതാ ഒരു വളർത്തു പെൺമാൻ ചെവിയോർത്തകം നിൽക്കുന്നു. അവൾക്കും ഈ കാവ്യഗാനാമൃതം വളരെ ആസ്വാദ്യമായ മട്ടുണ്ട്. മമജനക സദൃശനഹമതിജബല.

കാമദേവന്റെ ഒടിഞ്ഞുപോയൊരു വില്ലുപോലെ. തള്ള അങ്ങനെ കിടക്കുന്നു വളഞ്ഞു തിരിഞ്ഞു. ദേവദാസി തള്ളയല്ലേ, ഒരു കാലത്തൊരു വില്ലായിരുന്നു, എത്ര പേരെ ഇത് വിളിച്ച വില്ല്. പക്ഷേ ഇപ്പൊ ഒടിഞ്ഞുപോയി, ഒടിഞ്ഞ് തകർന്ന് വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന വൃദ്ധയെ കണ്ടപ്പോൾ മഹാകവിക്ക് രസകരമായ ഒരു ഉപമ തോന്നുകയാണ്.

പെട്ടെന്ന് അവൾ വായന നിർത്തി, പുസ്തകം അടച്ചു. അവളുടെ കവിൾത്തടം അരുണാഭമായി, ആ കണ്ണുകളിൽ സ്വപ്നം വിടർന്നു. അവൾ പാട്ടു നിർത്തിയപ്പോൾ ഇത് കേൾക്കാൻ നിന്ന് വളർത്തു പെൺമാൻ ഒന്ന് കാതിളക്കി. ആ പൂന്തോപ്പ് ഒരു നെടുവീർപ്പിട്ടു. ആ നെടുവീർപ്പ് പാട്ടുകാരിയുടെ കാർകുഴൽ ചാർത്ത് വീണ നെറ്റിത്തടത്തിൽ ചെന്നൊരു മുത്തം പകർന്നു. രാമായണം വായിച്ചിരുന്ന പെണ്ണിന്റെ കവിൾത്തട്ടിൽ പുളകം മുളപ്പിച്ച ഈ വിചാരം എന്താണാവോ? അവൾ ചിന്തിക്കുന്ന മറ്റാരെക്കുറിച്ചുമല്ല, ഈ വേശ്യാകുമാരി ചിന്തിക്കുന്ന സീതയെക്കുറിച്ച് തന്നെ. ജീവിതത്തിന്റെ അഗ്നി പരീക്ഷകളിൽ അടിയുറച്ചു നിന്ന് വിജയം വരിച്ച ശീലവതിയായ സീതയെക്കുറിച്ച് തന്നെ അവൾ ചിന്തിക്കുന്നത്. ആ ചിന്ത അവളെ കോരിത്തരിപ്പിച്ചു. രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന്റെ തലേന്നാൾ രാത്രി അയോധ്യയിൽ ഒരു ഗൂഢാലോചന നടന്നല്ലോ, ശ്രീരാമന്റെ കിരീടം തെറിപ്പിച്ച ഗൂഢാലോചന, ശ്രീരാമന്റെ സിംഹാസനം തെറിപ്പിച്ച ഗൂഢാലോചന. അച്ഛന്റെ വാക്കു പാലിക്കാൻ വേണ്ടി ആ ഗൂഢാലോചനയ്ക്ക് വഴങ്ങി ശ്രീരാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അച്ഛന്റെ വാക്കു പാലിക്കാൻ സർവസ്വം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ട രാമനോടൊപ്പം സസന്തോഷം ഇറങ്ങി തിരിച്ച സീതയാണ് ഇവിടെ മനസ്സിൽ തിങ്ങിത്തറഞ്ഞു നിൽക്കുന്നത്. കാനന പുൽപ്പരപ്പും പച്ച നീരാള തിരുമത്തയാക്കിയ സീത ആ പെൺകുട്ടിയുടെ മനോമുഖരത്തിൽ പുഞ്ചിരി തൂകി നിൽക്കുന്നു. അപമാനവും വിരഹഭാരവും അവളെ ആഴക്കടലിൽ വലിച്ചെറിഞ്ഞപ്പോൾ, ആശ്രയമറ്റു കിടന്നവൾ കൈകാലിട്ടടിച്ചപ്പോൾ അവളെ കരകയറ്റാൻ രാവണൻ നീട്ടിയ കൈകൾ, കൈലാസപർവ്വതം പന്താടിയ ആ ബലിഷ്ഠഹസ്തങ്ങൾ ഒറ്റ നോട്ടം കൊണ്ട്, ഒരു ഉഗ്ര നോട്ടം കൊണ്ട് പിന്തിരിപ്പിച്ച സീത പൂർണ്ണ ഗർഭിണിയായിരിക്കെ ജനാപവാദം ഭയന്ന് തന്റെ പ്രിയതമനാൽ കാട്ടിലെറിയപ്പെട്ട സീത, എല്ലാം സഹിച്ച മഹാമനസ്വിനിയായ സീത ആ പെൺകുട്ടിയുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. എന്നല്ല, അവൾ തന്നെ ഒരു സീതയായി തീരുകയാണ്.

0: മോളെ ചമ്പകവല്ലി, ഒടിഞ്ഞ വില്ല് അവളെ വിളിക്കുന്നു. മോളെ ചമ്പകവല്ലി, അല്ല ഇത്ര നേരത്തെ ഇന്ന് വായന നിർത്തിയോ? അവൾ ഞെട്ടി ഉണർന്നു. അമ്മേ എന്താ മോളെ? അമ്മേ അമ്മേ ഞാനൊരു ഒരു കാര്യം പറയട്ടെ, അമ്മ ദേഷ്യപ്പെടരുതേ.
1: എന്താടി വേണേ?
0: ഞാനൊരു കാര്യം തീരുമാനിച്ചമ്മേ.
1: എന്താ തീരുമാനിച്ചത്?
0: സീതാദേവിയുടെ ജീവിതകഥയിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു.
1: എന്ത് പാഠം?
0: അമ്മയെ നമ്മുടെ കുലവൃത്തി ഉണ്ടല്ലോ ദേവദാസി ജീവിതം, ഈ വേശ്യാവൃത്തി, അതിന് ഞാനില്ല, അതെനിക്ക് വയ്യ. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? അമ്മ എന്നോട് പരിഭവിക്കരുത്.

മഹാഭാരത യുദ്ധം അനിവാര്യമായി തീർന്ന ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ. തന്റെ ശത്രുപക്ഷത്ത് അണിനിരന്ന് വന്ന് നിൽക്കുന്ന ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും മാതരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും സഖാക്കളെയും കണ്ട് ഗാന്ധീവം നിലത്തിട്ട് തളർന്നു വീണുപോയ ആ പാർത്ഥനെ കർമ്മോന്മുഖനാക്കിയ നിഷ്കാമ കാഹളത്തിന്റെ ഒരു തത്വശാസ്ത്രമുണ്ടല്ലോ, അത് നമ്മുടെ ഈ നാട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ്, ഈ ഭാരതഭൂമിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.

അതുപോലെ തന്നെയാണല്ലോ പറച്ചു പെറ്റ പന്തിരികുലത്തിന്റെ കഥ, സുപ്രസിദ്ധമായ കഥ. ആ സംഭവം ഈ രാജ്യത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. വിക്രമാദിത്യ രാജാവിന്റെ സദസ്സരിൽ ഒരാളായിരുന്നല്ലോ പണ്ഡിതാഗ്രണിയായ ആ വരരുചി. ആ ബ്രാഹ്മണൻ ഒരു പറച്ചിയാണ് വേളി കഴിച്ചത്. ആ മിശ്രവിവാഹം ഒരു യാദൃച്ഛിക സംഭവമായിരുന്നു. സകലകലാവല്ലഭനായ വരരുചിയോട് ഒരു ദിവസം വിക്രമാദിത്യ മഹാരാജാവ് ചോദിച്ചു, ഹേ പണ്ഡിതരെ, രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം. രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം. വരരുചി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മറുപടി ഉണ്ടായില്ല. വേണ്ട, ബുദ്ധിമുട്ടണ്ട പണ്ഡിതരെ, 41 ദിവസത്തിനകം ഇത് കാര്യം അറിഞ്ഞ് ഇവിടെ ഒന്ന് അറിയിച്ചാൽ മതി. അറിയിക്കാൻ തനിക്ക് കഴിവില്ലെങ്കിൽ വരരുചി തന്നെ എനിക്ക് ഇനി കാണുകയും വേണ്ട. വരരുചി ഇറങ്ങിപ്പോയി. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം അലഞ്ഞു തിരിയുകയാണ്. ഒടുവിൽ ക്ഷീണിച്ച് പരവശനായി ഒരു കാട്ടിലെത്തി, ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോഴും ആ മരക്കൊമ്പിന്മേൽ സംഭാഷണം നടക്കുന്നു, വനദേവതമാരുടെ സംഭാഷണം. അറിഞ്ഞോ, തൊട്ടടുത്ത് ഒരു പറച്ചി പെറ്റു പെൺകുട്ടിയാ. അതിനെന്താ, എന്താ ഇത്ര മഹാകാര്യമായിട്ട് പറയാൻ? ആ കുട്ടി വളരുമ്പോൾ അതിനെ വിവാഹം ചെയ്യുന്നത് ഒരു ബ്രാഹ്മണനായിരിക്കും. ആരാണെന്നറിയുമോ? രാമായണത്തിലെ പ്രസിദ്ധ പദ്യം രാമം ദശരഥം വിധി എന്ന് തുടങ്ങുന്ന പദ്യം അറിയാൻ പാടില്ലാത്തൊരു വിഡ്ഢിയായ ബ്രാഹ്മണൻ വരരുചി. വരരുചി രക്ഷപ്പെട്ടു. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് മനസ്സിലായി. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യ മടവീം വിധി ഗച്ഛതാത യഥാസുഖം. രക്ഷപ്പെട്ടു. വരരുചി പോയി രാജാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, തന്റെ വിജ്ഞാനം വിളമ്പി, സമ്മാനങ്ങൾ നേടി. കാലം അങ്ങനെ കടന്നുപോയി. പറയെ വിവാഹം ചെയ്യേണ്ടി വരും എന്നുള്ള ആ പ്രഖ്യാപനം, വനദേവതമാരുടെ ആ പ്രവചനം ഫലിച്ചു. ആ ദാമ്പത്യ ജീവിതത്തിൽ വരരുചിക്ക് 12 മക്കളുണ്ടായി. പക്ഷെ 12 മക്കളെയും വരരുചി ഉപേക്ഷിച്ചു കളഞ്ഞു. 12 ജാതിയിൽപ്പെട്ടവരാണ് ആ 12 മക്കളെ എടുത്ത് വളർത്തിയത്. വേടക്കുടിലിൽ

നമ്മൾ നൃത്തം ചെയ്യുന്ന ഈശ്വര പ്രീതിക്ക് വേണ്ടിയാണ് മോളെ, ഈശ്വര പ്രീതിക്ക് വേണ്ടി. ചുറ്റും നമ്മുടെ നൃത്തം കാണാൻ ആളുകൂടും, അവന്മാരുടെ ഹൃദയങ്ങള് നൃത്തം അടിക്കുന്നത് നമ്മുടെ ജോലിയാണ്. അപ്പൊ നൃത്തം ആടലും നൃത്തം അടിക്കലുമാണ് നമ്മുടെ ജോലി.

0: ചെയ്യാൻ.
1: നമുക്ക് പണം കിട്ടുന്നതേ ഈശ്വരപ്രീതി കൊണ്ടാണ്. നമ്മുടെ നെറ്റിത്തടത്ത് നിന്ന് എത്ര വിയർപ്പ് നീ ഇരിറ്റിട്ട് വീഴുന്നോ അതിലധികം വെൺമുത്തുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കല്ലേ. അത്ര

ഭഗവത് പ്രീതി കൊണ്ടാണ് മോളെ നമുക്ക് പണം കിട്ടുന്നത്. അല്ല, നമ്മുടെ ശരീരം വിറ്റിട്ടല്ല. ഗുജറാത്തിൽ ചരിത്രപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രത്തിന് ചുറ്റുമായി പണ്ട് 500-ലധികം ദേവദാസി വീടുകളുണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം 1956 കാലഘട്ടത്തിൽ ഈ ദേവദാസിത്വം നിയമവിരുദ്ധമാണെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു വലിയ പ്രതിഷേധ പ്രകടനം ഉണ്ടായി. ദേവദാസികളുടെ പ്രതിഷേധ പ്രകടനം, അവർക്ക് തൊഴിലില്ലാതായി, തൊഴിലിന് വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനം. അപ്പോൾ ജീവിക്കാൻ വേണ്ടി ജീവിത മൂല്യങ്ങൾ വിൽക്കാൻ നിർബന്ധരായ, അതിന് ദൈവികത്വത്തിന്റെ പരിവേഷം ചാർത്തുന്ന ഒരു അന്ധവിശ്വാസമാണ് ഈ ദേവദാസിത്വം. നിയമം പാസായി, പക്ഷെ ഇപ്പോഴും ഈ രാജ്യത്തിന് നാനാഭാഗത്തും രഹസ്യമായി ഈ ദേവദാസിത്വം നിലനിൽക്കുന്നുണ്ട്. ദേവദാസികൾക്ക് പണം കിട്ടുന്നത് ശരീരം വെച്ചിട്ടല്ല, ഈശ്വരപ്രീതി കൊണ്ടാണ് അത്രേ. മതം പഠിപ്പിച്ചൊരു മാമൂലാണിത്. തന്റെ മാതാവും മുത്തശ്ശിയും നയിച്ച ഇരുളടഞ്ഞ ആ ജീവിതം ഉപേക്ഷിച്ച് അന്ധസ്വാഭിജാത്യവും തികഞ്ഞ അറിവിന്റെ വെളിച്ചം തൂകുന്ന ഒരു പുതിയ ജീവിതപാതയിൽ പദമൊന്നുകയാണ് ചമ്പകവല്ലി.

നിലവിലുള്ള ദുർനിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവരെയെല്ലാം നാം ധിക്കാരികളെന്ന് വിളിക്കും. ഇതാ ഈ വീട്ടിലും ഈ ദേവദാസി വീട്ടിലും ഒരു ധിക്കാരി പെണ്ണ് ജനിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോഴേക്ക് തള്ള പിടഞ്ഞെഴുന്നേറ്റു. മോളെ, ജമ്പകവല്ലി, നമുക്ക് ദേവദാസികൾക്ക് പുരുഷന്മാരെല്ലാം ഒപ്പം, ലോകത്തുള്ള സകല പുരുഷന്മാരും ഒപ്പം

ഈ ദേവദാസികൾ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ നദിയാണ് മോളെ. എല്ലാവരും വന്ന് നമ്മളിൽ മുഴുകുന്നു, അല്ല നാം ആരിലും ചെന്ന് മുങ്ങുന്നില്ല. ഞാൻ ചോദിക്കട്ടെ മോളെ.

ദശകണ്ഠനെ നിനക്കറിയാമോ? സാക്ഷാൽ രാവണൻ, ഈ പത്ത് തലയുള്ള രാവണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് അവിടെ കാല് പിടിച്ച് കരഞ്ഞില്ലേ, ശൃണു സുമുഖി തവ ചരണ നളിന ദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ. അവൾ കരഞ്ഞുകൂടെങ്കിൽ രാവണൻ വീണ്ടും പറഞ്ഞു കൊടുത്തില്ലേ, സുമുഖി ദശ ദശരഥനയനാൽ നിനക്കേതുമേ സുന്ദരീകാര്യമില്ലെന്ന് ധരിക്ക നീ. ഒരു പൊഴുതും അവനു പുനരൊന്നിലും ആസ്ഥയില്ല, ഓർത്താൽ ഒരു ഗുണമില്ലവനോമലേ. തൊയ്വിമുഖൻ അവനനിശമതിനു നഹി സംശയം, തദ്ദാസദാസോഹം അദ്യ ഭജസ്വമാം അദ്യ ഭജസ്വമാം. ഇങ്ങനൊക്കെ കരഞ്ഞു വിഴിഞ്ഞ് അപേക്ഷിച്ചിട്ടും മനസ്സലിയാതെ വലിയ പാതിപത്യം ഭാവിച്ചിരുന്ന അവളെ

അല്ല, അതുകൊണ്ടെന്താ ആ സീതയ്ക്ക് പിന്നെ പശ്ചാത്തപിക്കേണ്ടി വന്നില്ലേ മോളെ? വാൽമീകി ആശ്രമത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ അവൾ തന്നെ ഈ രാമനെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ?

0: എന്റെ മോളെ, ജനഹിതം ജനഹിതം എന്ന് പറഞ്ഞല്ലേ ഈ രാമൻ ഇതേ കാട്ടിലെറിഞ്ഞത്, പരിപൂർണ ഗർഭിണിയായവളെ ആ പാവത്തിന് കാട്ടിൽ തള്ളിയത്. രാമൻ രാജാവാകണമെന്ന് ആഗ്രഹിച്ച ആരാണ്? അത് ജനങ്ങൾ തന്നെയല്ലേ. ആ ജനഹിതത്തിന് വിപരീതമായിട്ടല്ലേ അവിടെ ഗൂഢാലോ നടന്നത്. ആ ഗൂഢാലോക്ക് വഴങ്ങിയല്ലേ അയാൾ കാട്ടിലേക്ക് പുറപ്പെട്ടത്. ആ സമയത്ത് ഈ രാമന് ജനങ്ങളോടൊരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ. ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയൂ. പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയൂ.
1: ഒരു വാക്കും ഉണ്ടാവാമായിരുന്നല്ലോ.
0: ഉണ്ടിയില്ല. അപ്പോൾ അച്ഛന്റെ വാക്ക് പാലിക്കുന്നതിന് ജനഹിതം നോക്കണ്ട. ഭാര്യയെ കാട്ടിൽ തള്ളാൻ ജനഹിതം നോക്കണം. എന്റെ മോളെ, രാമന് സീതയോട് അശേഷം സ്നേഹമില്ലായിരുന്നു, മഹാസ്വാർത്ഥനായിരുന്നു മോളെ, മഹാസ്വാർത്ഥനായിരുന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞെ, അമ്മമ്മ പറയുന്ന കേൾക്ക്, സ്വാർത്ഥമതികളായ പുരുഷന്മാർ സ്ത്രീകളെ കൊലങ്ങളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിശുദ്ധമായൊരു ചങ്ങലയാണ് നീ പറയുന്ന ഈ സതീധർമ്മം, സതീധർമ്മം ചാരിത്രം എന്നൊക്കെ പറയുന്നു. നിനക്ക് മടത്തരം പറ്റരുത് മോളെ, നീ സുന്ദരിയാണ്. ഈ ആദർശങ്ങളൊക്കെ മനസ്സിൽ ലഹരി പിടിപ്പിക്കുന്ന ഈ കാലത്ത്, ഈ കുരുന്ന് പ്രായത്ത്, ഈ പ്രായത്തിൽ കാമദേവൻ ദഹിച്ചു പോയ ചാരമാണ് ചാരിത്രം. അത് നീ അറിയാതെ എടുത്ത് നിന്നെ മാറി ചാർത്തരുത് മോളെ. ചമ്പകം, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അമ്മമ്മ പറയുന്നത് മനസ്സിലാകുന്നില്ലേ മോളെ? നമ്മുടെ ജീവിതം ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക. നാളെ നാം മരിച്ചു പോകുന്നവരല്ലേ? ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക, നാളെ നാം മരിച്ചു പോകുന്നു. അതാണ് മോളെ നമ്മുടെ ജീവിത വേദാന്തം, ദേവദാസിയുടെ ജീവിത വേദാന്തം.

0: മോളെ, സൗന്ദര്യമില്ലാത്ത പെണ്ണിന് നീ പറയുന്ന ഈ സതീധർമ്മം നന്നായിട്ടുണ്ടെങ്കിൽ, കാരണം അവളെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. എന്റെ പൊന്നു ചമ്പകം, നീ അങ്ങനാണോ?
1: നീ ഒരു അപ്സരസാണ് മോളെ. നിന്റെ സൗന്ദര്യം എത്രമാത്രം നിനക്കറിയില്ല. ഇത് ജനങ്ങളെ എത്രമാത്രം ആകർഷിക്കും നിനക്കറിയില്ല.
0: നീ അല്പം കൂടെ നിന്ന് കഴിഞ്ഞോട്ടെ മോളെ. നൃത്തം ചെയ്യാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ നിനക്ക് ചുറ്റും വമ്പിച്ച സദസ്സായിരിക്കും. നിന്റെ ഈ പുരികക്കൊടിയൊന്ന് ചലിച്ചാൽ തമ്പുരാന്മാർ പോലും നിന്റെ മുമ്പിലും തലകുത്തും. അങ്ങനെയുള്ള ചമ്പകം, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ വൃദ്ധ പറയുന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. ഒട്ടും മനസ്സിലാകാത്ത ഏതോ ഒരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടിയെ പോലെ അവൾ മുത്തച്ഛയുടെ മുമ്പിൽ ഇരിക്കുകയാണ്, മുത്തച്ഛയുടെ മുഖത്ത് നോക്കിയിരിക്കുകയാണ്. മോളെ ചമ്പകവല്ലി, തമ്പുരാന്മാർക്കും കൊതി തോന്നുന്ന നിന്റെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ എന്റെ മക്കളെ. ചമ്പകവല്ലി തള്ളയ്ക്കൊരു ചുമയിളകി. ദേവദാസി തള്ളയുടെ ചുമയല്ലേ? അരമണിക്കൂർ നീണ്ടു നിന്നു ആ ചുമ, അരമണിക്കൂർ. ഈ തക്കത്തിന് ആ പ്രസംഗധാര എങ്ങനെ മുറിഞ്ഞു പോയാ? ആ തക്കം നോക്കി അവൾ

അവൾ സ്വന്തം മുറിയിലേക്ക് പോയി, രക്ഷപ്പെട്ടു. കാലം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. യൗവനം, സർവ സൗഭാഗ്യങ്ങളും എടുത്തണിഞ്ഞു വന്ന യൗവനം, അതിന്റെ നാനാവിലാസ ലാസ്യങ്ങളുമായി ചമ്പകവല്യെ അണിയിച്ചൊരുക്കി കഴിഞ്ഞിരിക്കുന്നു. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്, അവൾ ക്ഷേത്രത്തിൽ നൃത്തമാടാൻ ചെന്നപ്പോൾ അവൾക്ക് ചുറ്റും നല്ല സദസ്സാണ്, സഹൃദയ സദസ്സ്. അവൾ നൃത്തമാടുമ്പോൾ തള്ള പറഞ്ഞ പോലെ അവരുടെ എല്ലാം ഹൃദയങ്ങളും നൃത്തമാടുന്നു. മാത്രമല്ല, അവളെ നോട്ടമിട്ട അവളെ കണ്ണുവച്ച ഒരുത്തൻ, ഒരു ആരാധകൻ പറയുന്നു, അവളോട് പാടുന്നു,

0: ഇത്രയും നല്ലൊരു ഭർത്താവിനെ ലോകത്തൊരു ഭാര്യയ്ക്കും കിട്ടിയിരിക്കില്ല. അതോർക്കും തോറും ചമ്പകവല്ലിക്ക് ദേവദാസി എന്ന പേരും പറഞ്ഞ് ക്ഷേത്രപുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് ജീവിതം വിലയ്ക്ക് കൊടുക്കുന്ന ആ നശിച്ച ജീവിതക്രമത്തെക്കുറിച്ച് അവൾക്ക് അമർഷം അറപ്പും വെറുപ്പും.
1: അവൾ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു.
0: ക്ഷേത്രത്തിൽ നൃത്തമാടാൻ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചുറ്റും കൂടുന്ന സഹൃദയന്മാർ, അവിടെ ആരാധകന്മാർ, അവിടെ കാൽക്കൽ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പൊൻപണ സഞ്ചി ആ വേദിയിൽ അങ്ങനെ തന്നെ കിടന്നു. ഒരെണ്ണം പോലും അവൾ തൊട്ടില്ല, പക്ഷെ തള്ളവിട്ടില്ല. വീട്ടിൽ വന്നാൽ തുടങ്ങും വഴക്ക്. പിടിച്ചു

0: തന്റെ മകളും മനുഷ്യനുതകാതെ വിളറിക്കൊഴിഞ്ഞു പോകുമല്ലോ എന്നുള്ളതാണ് പേടി.
1: പിടിച്ചു വലിച്ചു
0: അവളെ കൈതട്ടി മുമ്പോട്ട് പോയി. അങ്ങനെ ആ വീട്ടിൽ

മുത്തത് മുത്തശ്ശി എന്ന മൂശേട്ടയും ചമ്പകവല്ലി എന്ന ലക്ഷ്മി ദേവിയും തമ്മിലുള്ള ശണ്ഠ. ഏട്ടയും ലക്ഷ്മിയും തമ്മിലെ ശണ്ഠയ വീട്ടിലുണ്ടായി വന്നു നാളി നാളി. ഒരു ദിവസം വൈകുന്നേരം ആ വീട്ടിലൊരാൾ വന്നു. 50 ഓളം

വയസ്സിത്തിരി കടന്നുപോയെങ്കിലും വേഷത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. വെട്ടിത്തിളങ്ങുന്ന പൊൻകസമിട്ട പട്ടുനേരിയതും വേഷ്ടിയും വൈരക്കടുക്കനും പത്തുവരലും മോതിരവും ഒക്കെ അണഞ്ഞ് സുഗന്ധ തൈലങ്ങളും ഒക്കെ പൂശി ഇതാ വന്നിരിക്കുന്നു ഒരു സുന്ദര വിഡ്ഢി. അൻപതോളം മുപ്പില് കയറി വന്നപ്പോഴേക്ക് തള്ള ഇറങ്ങി ചെന്നു, സ്വാഗതം ചെയ്തു. വരൂ സ്വാമി, വന്നാട്ടെ, ഇരിക്കാമല്ലോ സ്വാമി. സ്വാമി വന്നു, ഇരുന്നു. മുറുക്കുവാ സ്വാമി, മുറുകിക്കളയാം, മുറുകിക്കളയാം. ശരിക്കൊന്ന് മുറുക്കി നീട്ടി തൊപ്പി സ്വാമി വീണ്ടും വൃദ്ധരുടെ സമീപത്തും തിരുന്നു. തന്റെ മടിയിൽ നിന്ന് ഒരു പണസഞ്ചി എടുത്തു, വൃദ്ധയുടെ മുമ്പിൽ വെച്ചു. ഒരു ചെറിയ ഉപഹാരം കൊച്ചുമകൾക്ക് കൊടുത്തോളൂ, കൈനീട്ടമല്ലേ, കൊടുത്തോളൂ. കൈനീട്ടമാണല്ലോ എന്നാണ് എന്നെ ധരിപ്പിച്ചിരിക്കുന്നത്. കൈനീട്ടുന്നല്ലോ, നമുക്ക് കൈനീട്ടമാണ് വേണ്ടത് എന്ന് വെച്ചാൽ അനാഘാത കുസുമം, അതാണ് നമുക്ക് ആവശ്യം. ആഘാത കുസുമം നമുക്ക് ആവശ്യമില്ല, ഈ എച്ചിലൊന്നും നമുക്ക് ആവശ്യമില്ല, മനസ്സിലായല്ലോ. കൈനീട്ടുന്നല്ലോ സ്വാമി. സംശയിക്കേണ്ട കാര്യം എന്താ, ഞാൻ വളരെ ശ്രമിച്ചു നോക്കിയതാ ഇതിനു മുമ്പൊക്കെ, പക്ഷേ അവൾ വഴങ്ങിയിട്ടില്ല. ഇന്നവളെ ഞാൻ വിടില്ല, ഇത് കൈനീട്ടം തന്നെയാ. വൃദ്ധ ആ പണസഞ്ചി എടുത്തു, തന്റെ കണ്ണിൽ മുമ്മൂന്ന് ഒരു വെച്ചു, ഇങ്ങോട്ട് മാറ്റി വെച്ചു. കട തുറന്ന് ആദ്യം കിട്ടുന്ന പണം നെറ്റി വെച്ചിട്ടാണല്ലോ കച്ചവടക്കാരൻ പെട്ടിയിലിടാറ്. ഇത് ആദ്യം കിട്ടിയ പണം തള്ള ആ കൈനീട്ടം വാങ്ങിച്ചു മാറ്റി വെച്ചിട്ട് ചുറ്റും കണ്ണോടിച്ചു. വൃദ്ധന്റെ കാതിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ്, പിന്നെ സ്വാമി

അതിലെന്താ ഉറക്കം പിടിച്ചേട്ടെ, ഉറക്കമായിട്ട് മതി, ഉറക്കമായിട്ടാവും അകത്തേക്ക് പൊക്കോളാം. ദൈവമേ, ഈ മുത്തശ്ശി എന്താ ഇവർത്തിനോട് പറഞ്ഞുകൊടുത്തിരിക്കുന്നു? നമ്മൾ കേട്ടു, ചമ്പകളെ കേട്ടു.

നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. പണസഞ്ചി എടുത്തോണ്ട് തള്ള അകത്തേക്ക് പോയി. അഡ്വാൻസും കൊടുത്ത് കാത്തിരിക്കുകയാണ് സ്വാമി. ചുറ്റും കണ്ണോടിക്കുന്നു. പുള്ളിക്കാരൻ കുറേശ്ശെ വിയർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നെഞ്ഞടിപ്പ് അദ്ദേഹത്തിന് എന്നെ കേൾക്കാം. കാത്തിരിക്കുകയാണ്. ഇനി പണവും വാങ്ങിച്ചോണ്ട് പോയി തള്ള എന്നെ പറ്റിക്കുവോ സംശയിക്കാതില്ല. ചുറ്റും കണ്ണോടിച്ചോണ്ട് അദ്ദേഹം ഇരിക്കുന്നു. അവസാനം ആ 50-കാരന്റെ ആകുലാപേക്ഷ കൊണ്ടെന്ന പോലെ

0: വൃദ്ധൻ ചുറ്റും കണ്ണോടിച്ചങ്ങ് നിൽക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടു. വിരുന്നുകാരൻ ഞെട്ടി എഴുന്നേറ്റു. ഇതാ ഒരു വേലക്കാരി പെണ്ണിറങ്ങി വരുന്നു. അവൾ അടുത്തു വന്നു, ചുറ്റും കണ്ണോടിച്ചിട്ട് വൃദ്ധനോട് പറയുന്നു, തുറന്നു കിടക്കുന്ന വാതിലേക്ക് അവൾ അങ്ങി കാണിച്ചു. ഉറക്കമായി,
1: ചമ്പകവല്ലി ഉറക്കമായി.
2: സ്വാമി അകത്തേക്ക് നാട്ടെ.
0: വിരുന്നുകാരൻ പിടഞ്ഞെഴുന്നേറ്റു. അവളുടെ സന്തോഷവർത്തമാനമല്ലേ അറിയിച്ചത്? അവൾക്കൊരു സമ്മാനം കൊടുത്തു, മുറുക്കി ചോപ്പിച്ച ഒരു ഒരു പുഞ്ചിരി. എന്നിട്ട് അയാൾ ഒന്ന് ഒരുങ്ങി, കർദ്ദസ്വരക്കസവിട്ട പട്ടയറാപ്പ് കൈത്തണ്ടിൽ വീണതെടുത്തു വീണ്ടും, കർദ്ദസ്വരക്കസവിട്ട പട്ടയറാപ്പ് കൈത്തണ്ടിൽ വീണത്

നിലാവുള്ള രാത്രിയിൽ ഓലപ്പഴുതിലൂടെ നിലാവ് ചോർന്നു വീണാൽ അത് നിലത്ത് കിടക്കുന്ന ഒരു മുട്ടയായിട്ട് തോന്നിപ്പിക്കാറുണ്ട്. പൂച്ച ചെന്ന് അത് പാലാണെന്ന് വെച്ച് നക്കിക്കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെയും ഒരാൾ അങ്ങനെ ചെന്നു. പക്ഷേ നീളന്തലയണയായിരുന്നു ആ കട്ടിലിൽ സാരി കൊണ്ട് മൂടി മൂടിപ്പൊതിച്ചിട്ടുന്ന രൂപം. നീളന്തലയണയായിരുന്നു ആ പൂച്ച കാമുകൻ ആ നീളന്തലയണ പൊക്കിയെടുത്ത ദൂരത്തെ കോരേ.

പത്ത് ദിവസത്തേക്ക് ഒരറിയിപ്പും ഒരറിവും കിട്ടിയില്ല. പത്ത് ദിവസം കഴിഞ്ഞു, വിസ്തൃതമായ ലോകഭിത്തിമേൽ ഇതാ ഒരു കത്ത്. ചമ്പകവല്ലി എഴുതിയ അവസാനത്തെ കത്ത്. കൈവറ കൊണ്ട് ചരിഞ്ഞ അക്ഷരങ്ങൾ, കണ്ണീരിൽ കുതിർന്ന കടലാസ്. അവളുടെ അവസാനത്തെ കത്തിൽ അവൾ വിളിച്ചറിയിക്കുന്നു, ലോകത്തെ വിളിച്ചറിയിക്കുന്നു.

എന്റെ മുത്തച്ഛിക്ക് അതിഷ്ടമായില്ല. അവരെന്നെ പിടിച്ചു വലിച്ചു പഴയ ജീവിതക്രമത്തിലേക്ക്, ദേവദാസിത്വത്തിലേക്ക്. ഞാൻ വഴങ്ങിയില്ല, ഞാൻ കൈതട്ടി കൂടി. മുത്തശ്ശി എന്നെ തല്ലിച്ചതച്ചിട്ടുണ്ട്, എന്നെ പട്ടിണിക്കിട്ടുണ്ട്, എന്നെ ശാസിച്ചിട്ടുണ്ട്. പലരെയും വീട്ടിലേക്ക് വിളിച്ചതാണ്.

0: അന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു, അന്നൊക്കെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ അവസാനം ആ 50 വയസ്സുകാരനെ വിളിച്ച് പൊൻപണസഞ്ചിയും വാങ്ങിച്ചിട്ട് മുത്തശ്ശി എന്റെ മുറിയിലേക്ക് അയാളെ പറഞ്ഞു വിട്ട ദിവസം ദൈവമയെ ഞാൻ രക്ഷപ്പെട്ടത് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ നെഞ്ഞു പിടയ്ക്കുന്നു. ആ വേലക്കാരി പെണ്ണ് അയാളെ വിളിക്കാൻ ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടതാണ്. ആ തക്കം നോക്കി
1: ഉൺകഴിഞ്ഞു കിടന്നു കൺചിമ്മിയ ഞാൻ കുറച്ചിടയ്ക്കുള്ളിൽ നിഗൂഢമായി ഉൺകഴിഞ്ഞു കിടന്നു കൺചിമ്മിയ ഞാൻ കുറച്ച്

സത്യത്തിന്റെ പൊന്നക്ഷരങ്ങൾ പോലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നിങ്ങൾ എനിക്ക് വഴികാട്ടി. ഇതാ 10 ദിവസമായി ഞാൻ ഈ കൊടുങ്കാട്ടിൽ അലഞ്ഞു തിരിയുന്നു. ചാരിത്ര ശുദ്ധിയാൽ സൂര്യോദയം പോലും തടഞ്ഞു നിർത്തിയ ശീലപതിയുടെയും ദമയന്തിയുടെയും മീരാബായിയുടെയും നാടായ എന്റെ പെറ്റമ്മ ഭാരതഭൂമി ഇന്നിതാ വെണ്മയ കറുപ്പായിട്ടും തിന്മയ നന്മയായിട്ടും വാഴ്ത്തുന്നു. അന്ധവിശ്വാസങ്ങളിലും അടിമത്വത്തിലും പാപദാരിദ്ര്യങ്ങളിലും വീണടിഞ്ഞ് കേഴുന്നു. ഈ വിഷഭൂമിയിൽ ഞാൻ ഇന്നുവരെ സൂക്ഷിച്ച ജീവിത വിശുദ്ധിയുടെ വൈഡൂര്യം എന്റെ ചരിത്രം ഇനിയും മരണത്തിന്റെ മരവിച്ച ശവപ്പെട്ടിയിൽ മാത്രമേ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ എന്റെ മുത്തശ്ശിയോട് യാത്ര ചോദിക്കുന്നു അവസാനമായി.

ആ കൊച്ചു സീതയുടെ ശബ്ദം പിന്നെ ആരും കേട്ടില്ല. ആ കൊച്ചു സീത ഈ സീതയുടെ നാട്ടിൽ ചരിത്രം സംരക്ഷിക്കാൻ വേണ്ടി ആ കൊച്ചു സീത തന്റെ ജീവിതം അവസാനിപ്പിച്ചു.

0: കൊച്ചു സീത അവിടെ അവസാനിക്കുന്നു.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി. കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എച്ച് ആൻഡ് ജെ മാളിൽ തുടങ്ങാൻ പോകുന്നു.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എച്ച് ആൻഡ് ജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ചോയ്സിന്റെ ഉദ്ഘാടന ദിവസം ഞാൻ എച്ച് ആൻഡ് ജെ മാളിൽ പോകും പോകും പോകും.
5: താൻ ഒറ്റയ്ക്ക് പോവോ?
4: ഏയ്, നമ്മൾ ഒരുമിച്ച് പോകും മനുഷ്യ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ഉദ്ഘാടനം 25 തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.